0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുമിൻ. ഇന്ന് 2026 ഒക്ടോബർ മാസം 5 തിങ്കളാഴ്ച, കൊല്ലവർഷം 1202, കന്നിമാസം 19 പൂയം നക്ഷത്രം. ആൽബർട്ട് ഷൈറ്റ്സ്വർ പറഞ്ഞൊരു വാക്കാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും വിജയിക്കും. ചെയ്യുന്ന ജോലിയോടുള്ള സ്നേഹവും താൽപ്പര്യവുമാണ് വിജയത്തിന്റെ യഥാർത്ഥ നിദാനം. മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരിക്കലും പൂർണ്ണതയോ മികവോ കൊണ്ടുവരാനായിട്ട് കഴിയില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുകയും അതിനോട് പൂർണ്ണമായി നീതി പുലർത്തുകയും ചെയ്യുമ്പോൾ ബാഹ്യമായ അളവുകോലുകൾക്കപ്പുറം യഥാർത്ഥ സംതൃപ്തിയും വിജയവും നമ്മളെ തേടിയെത്തും. ഒരിക്കൽ കൂടി എന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 5-ാം തീയതി. സമൂഹത്തിന്റെ നട്ടെല്ലായ അധ്യാപകരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭയുടെയും യുണെസ്കോയുടെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നു. 1966 അധ്യാപകരുടെ പദവിയെക്കുറിച്ച് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലെ തീരുമാനങ്ങളുടെ ഓർമ്മയ്ക്കായാണ് 1994 മുതൽ ഈ ദിനം ആഗോളതലത്തിൽ ആഘോഷിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യാരംഗത്തെ വിപ്ലവകാരിയും ആപ്പിൾ കമ്പനിയുടെ സഹസ്ഥാപകനുമായിരുന്ന സ്റ്റീവ് ജോബ്സ് അന്തരിച്ചത് 2011 ഒക്ടോബർ 5-നാണ്. മക്കിൻടോഷ് കമ്പ്യൂട്ടറുകൾ, ഐപോഡ്, ഐഫോൺ, ഐപാഡ് തുടങ്ങിയ ഉപകരണങ്ങളിലൂടെ ലോകത്തിന്റെ ആശയവിനിമയ ശീലങ്ങളെയും ഡിജിറ്റൽ യുഗത്തെയും മാറ്റിമറിച്ച സർഗധനനായ സംരംഭകനായിരുന്നു അദ്ദേഹം. ഗംഗാനദിയിലെ ഡോൾഫിനുകളുടെ സംരക്ഷണത്തിനും ജല ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനുമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഒക്ടോബർ 5 ദേശീയ ഡോൾഫിൻ ഡേ ആയി ആചരിക്കുന്നു. 2009 ഇതേ ദിവസമാണ് ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായി.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. നമ്മുടെ ചിന്തകൾക്ക് ചിറക് നൽകി അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, അറിവും മൂല്യങ്ങളും പകർന്നു നൽകി സമൂഹത്തിന്റെ ഭാവി വാർത്തെടുക്കുന്ന അധ്യാപകർക്കായി സമർപ്പിക്കപ്പെട്ട ദിനം ഇന്ന് ഒക്ടോബർ 5, ലോക അധ്യാപക ദിനം. 1994 മുതലാണ് യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 5 അധ്യാപക ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഇന്ത്യയിൽ നമ്മൾ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സേവനങ്ങളെയും ത്യാഗങ്ങളെയും ആദരിക്കാനാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ ദിനം മാറ്റിവച്ചിരിക്കുന്നത്. സമൂഹ നിർമ്മിതിയിൽ അധ്യാപകർ വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും അവരുടെ ക്ഷേമവും അവകാശങ്ങളും ഉറപ്പുവരുത്താനും ഈ ദിനം ലക്ഷ്യമിടുന്നു. അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിലുപരി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് അധ്യാപകരാണ്. നാം ഇന്ന് കൈവരിച്ച ഓരോ വിജയത്തിന് പിന്നിലും ഏതോ ഒരു അധ്യാപകന്റെ പ്രോത്സാഹനവും വഴികാട്ടലും ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച ലോകത്തിലെ എല്ലാ അധ്യാപകർക്കും അരുണോദയത്തിലൂടെ ലോക അധ്യാപക ദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: പലരും പലതും പറയും, എല്ലാം കേൾക്കാം, വേണ്ടതും വേണ്ടാത്തതും എല്ലാം. എന്നാൽ അതൊക്കെ കേട്ട് ചെവി കൊടുത്ത് ജീവിക്കാൻ നിന്നാൽ ജീവിതം വിഷമത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അവനവൻ തന്നെ തീരുമാനിക്കുക. ആരെയും ദ്വേഷിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ, മറ്റൊരാൾക്കും ദോഷം വരുത്താതെ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ആമയും നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. ആമ മുയൽ കഥയിൽ ആമ ജയിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആമയ്ക്ക് എത്ര ദൂരം വേണമെങ്കിലും ഇഴഞ്ഞു നീങ്ങാം. എന്നാൽ മുയലിന് ഒറ്റ സ്ട്രെച്ചിന് ഒരു 200 മീറ്ററുകൾക്കപ്പുറം അതിലധികം ഓടാൻ കഴിയില്ല. അതിൻ്റെ ശരീരത്തിലെ രക്തം ചൂടാകുകയും ഏറെ വിശ്രമത്തിന് ശേഷമേ പിന്നീട് അതിന് ഓട്ടം തുടരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൂരം, ലോങ് ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള ഓട്ട മത്സരത്തിൽ ആമയ്ക്ക് സ്വാഭാവികമായും വിജയിക്കാം. ആമ നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. പ്രോഗ്രസ് ഡസന്റ് നീഡ് സ്പീഡ്, ഇറ്റ് നീഡ്സ് ഡിറക്ഷൻ. ദിസ് ഈസ് ദി ടർട്ടിൽ തിയറി. യു ഡോണ്ട് നീഡ് ടു ബി ഫാസ്റ്റ്, യു ജസ്റ്റ് നീഡ് ടു കീപ് മൂവിംഗ് ഇൻ യുവർ ഓൺ ടൈം, ഇൻ യുവർ ഓൺ വേ. കുറച്ച് സ്വപ്നങ്ങളും ഒരുപാട് ഉത്തരവാദിത്വങ്ങളും സ്വയം തലയിലേറ്റിയ കുറേ ഭാരങ്ങളും ഇടയിൽ എവിടെയോ വെച്ച് മറന്നുപോയ സ്വന്തം ഇഷ്ടങ്ങളും പാഷനുകളും, ഇതല്ലേ നമ്മുടെയൊക്കെ ജീവിതം? മരവും മനുഷ്യരും ഒരുപോലെയാണ്. തണൽ നൽകാൻ കഴിയുന്നിടത്തോളം രണ്ടിനു ചുറ്റും ആളുകളും ആരവങ്ങളും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഒറ്റപ്പെടും, മനഃപൂർവ്വമല്ലെങ്കിലും ഒഴിവാക്കപ്പെടും. ഒറ്റപ്പെടും എന്ന ബോധ്യത്തോടെ ജീവിച്ചു നോക്കൂ. ഏതു സാഹചര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം, പ്രതീക്ഷ ഇവ കൈവടിയാതിരിക്കുക. ചെളിക്കുണ്ടിൽ വിരിയുന്ന താമര പുറം ലോകത്തിന് സമ്മാനിക്കുന്നത് വശ്യസുന്ദരമായ കാഴ്ചയുടെ വസന്തമാണ്. താണനിലത്തെ നീരോടു, അവിടെ ദൈവം തുണയേകൂ എന്ന പഴംചൊല്ല് എത്ര അർത്ഥവത്താണ്. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹർ.

0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: Info@7.
3: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ജില്ലാ ആസ്ഥാനങ്ങളിലും തലസ്ഥാനത്തും താമസിച്ചു പഠിക്കുന്നതിനായി പ്രത്യേക പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ സൌകര്യം ഒരുക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പട്ടികവർഗ, പട്ടികജാതി, പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള വിവിധ വികസന പദ്ധതികളുടെയും വായ്പാ വിതരണ പരിപാടിയുടെയും പ്രചാരണ പരിപാടിയായ സമഗ്ര 2026 രണ്ടാം പതിപ്പ് പറളി കോട്ടയിൽ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പിന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ഹോസ്റ്റൽ സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രിയുമായും ദേശീയ കോർപ്പറേഷൻ അധികൃതരുമായും ചർച്ചകൾ നടത്തിക്കഴിഞ്ഞുവെന്നും വരും വർഷത്തിൽ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട തൊഴിലാളി കുടുംബ സാന്ത്വന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മസ്റ്ററിംഗ് തീയതി October 31 വരെ നീട്ടി. ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി അംഗീകൃത സർവീസ് ചാർജ് നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. വിരലടയാളം പതിയാത്തത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ അപേക്ഷയോടൊപ്പം മസ്റ്ററിംഗ് ഫെയിൽ സർട്ടിഫിക്കറ്റ്, ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസിൽ ഹാജരാക്കണമെന്ന് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആടുവളർത്തലിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കും. October 8 രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലനം. പങ്കെടുക്കുന്നതിന് ഓഫീസ് പ്രവൃത്തി ദിനങ്ങളിൽ 0491-281-5454 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിന് വരുമ്പോൾ കരുതണം. പെരിന്തൽമണ്ണ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക കായിക അധ്യാപക തസ്തികയിലേക്ക് മാസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. യോഗ്യത: കായിക വിദ്യാഭ്യാസത്തിൽ ബിരുദാനന്തര ബിരുദം, അസൽ സർട്ടിഫിക്കറ്റുകളും 2 സെറ്റ് ഫോട്ടോ കോപ്പികളും ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോയും സഹിതം October 5 രാവിലെ 10 അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 8547-02-1210 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 8547-02-1210. സാക്ഷരതാ മിഷൻ തുല്യതാ ഹയർ സെക്കൻഡറി കോഴ്സ് വിജയിച്ച പഠിതാക്കൾക്കും മറ്റുള്ളവർക്കും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിൽ October 5 വിവിധ തുല്യതാ കോഴ്സുകളിലേക്കും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ കോഴ്സുകളിലേക്കുമുള്ള രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. യൂണിവേഴ്സിറ്റിയിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസർമാരും ജീവനക്കാരും പഠിതാക്കൾക്ക് രജിസ്ട്രേഷന് വേണ്ടുന്ന സൌകര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകും. ബിരുദ പഠനത്തിന് താൽപര്യമുള്ളവർ പ്ലസ് ടു വിജയിച്ച മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റുകൾ, SSLC സർട്ടിഫിക്കറ്റ്, ആധാർ ഫോട്ടോ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നിശ്ചിത ഫീസ് എന്നിവ സഹിതം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലുള്ള ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിൽ

0: യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അവയുടെ പകർപ്പും സഹിതം ഒക്ടോബർ 12 ഉച്ചയ്ക്ക് 3 അഭിമുഖത്തിന് കുടുവായൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഓഫീസിൽ എത്തണം. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ കെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഒക്ടോബർ 7 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം, മറ്റ് യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കാം. വിവരങ്ങൾക്ക് www.gtpcpalakkad.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. www.gtpcpalakkad.ac.in. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ കേടെറ്റ് പരീക്ഷ ജയിച്ച് സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞിട്ടും വാങ്ങാത്തവർക്ക് ഒക്ടോബർ 17 സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. 2014 മുതൽ 2024 നവംബർ വരെയുള്ള കാലയളവിൽ വിജയിച്ചവർക്കാണ് അവസരം. മലമ്പുഴ ഗവൺമെന്റ് ITI മെഷീനിസ്റ്റ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കും. മെഷീനിസ്റ്റ് ട്രേഡിൽ NTC 3 പ്രവൃത്തി പരിചയവും NAC 1 പരിചയവും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ശാഖയിൽ 3 ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഓപ്പൺ വിഭാഗത്തിലുള്ള യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഒക്ടോബർ 5 രാവിലെ 10 ITIയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഇതോടെ ഇൻഫോ@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: അഹല്യ FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനിയിപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരു ഇത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻടു 90.4 അഹല്യ എഫ്എം. കേട്ട് കൂട്ടുകൂടാ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
1: ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. അങ്ങനെ വീണ്ടും നമ്മളൊരു ദിവസം രാവിലെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഒരു സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കുക. നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജോബിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണു, ബിസിനസ് തുടങ്ങാൻ നോക്കണു, ജിമ്മിൽ പോകണു, അല്ലെങ്കിൽ ഒരു സ്കില്ല് പഠിക്കുന്നു. എഫർട്ട് നമ്മൾ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം, രണ്ട് ദിവസം, ഒരു മാസം, അപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും, ഇത്രയും ചെയ്തിട്ടും മുന്നോട്ട് പോകാത്തത് എന്താണെന്ന്. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു, എന്തൊക്കെ എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്, പക്ഷേ എനിക്ക് മാത്രം റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. ഞാൻ എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ സ്ലോ ആയിട്ട് പോണത്, എവിടെ എൻ്റെ റിസൾട്ട്, എപ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ എഴുത്തോല നിങ്ങൾക്കുള്ളതാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഒരു സംഭവമാണ്, ഒരു പ്ലാന്റാണ് ബാംബു അല്ലെ, മുള. ഈ മുള വളരുന്നതിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഉണ്ട്. ചില ബാംബു വെറൈറ്റീസിൽ തുടക്കത്തിൽ മുകളിൽ നിന്ന് നോക്കിയാൽ വലിയ ഗ്രോത്ത് ഒന്നും കാണില്ല. നിങ്ങളിപ്പോ അത് വെച്ച് കഴിഞ്ഞിട്ട്, ഈ ബാംബു നട്ട് കഴിഞ്ഞിട്ട് ദിവസവും പോയിട്ട് നോക്കും, എന്തായി? നത്തിങ്. കുറച്ചു ദിവസം കഴിഞ്ഞ് നോക്കും, ഇപ്പൊ എന്തായി? സ്റ്റിൽ നത്തിങ്. പക്ഷെ അതിനടിയില് റൂട്ട്സ് ആർ ഡെവലപ്പിംഗ് അല്ലെ, മണ്ണിനടിയില് ഈ മുള അതിന്റെ ഫൗണ്ടേഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്യാണ്. നമ്മുടെ ലൈഫിലും ഇതുപോലെ ചില ഫേസസ് ഉണ്ടാവും. നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്സ് വരുമ്പോൾ അതിൽ നിന്നും പഠിക്കുന്നുണ്ട്, കണക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് നേടുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ തോന്നാം, ബാക്കിയുള്ളവർക്ക് തോന്നാം അവന്റെ ലൈഫിലൊന്നും നടക്കുന്നില്ല എന്ന് തോന്നാം. പക്ഷേ നമുക്കറിയാം അല്ലെ, സംതിങ് ഈസ് ഹാപ്പനിങ് എന്ന്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഇനിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ. റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, നമ്മൾ എല്ലാ ദിവസവും എഫർട്ട് ഇടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫെയിലിയർ ആണോ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു റിസൾട്ടും കിട്ടുന്നില്ല, എത്ര നാളായി ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കുന്നു, ഞാനൊരു തോൽവി തന്നെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റുഡന്റ് ദിവസവും പഠിക്കുന്നു, മാർക്സ് ഉടനെ ഡബിൾ ആവോ? ഇല്ല. ഒരു മനുഷ്യൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം, ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉടനെ കാണുമോ? ഇല്ല. ഒരു ക്രിയേറ്റർ എല്ലാ ദിവസവും കോണ്ടന്റ് ചെയ്യണം, വൈറൽ ആകുമോ ഉടനടി? ഇല്ല അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സ്റ്റോപ്പ്, ഇതുകൊണ്ട് കാര്യമില്ല എന്ന് ചിന്തിക്കും. അതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ബിക്കോസ് സംടൈംസ് യു ക്വിറ്റ് ഡ്യൂറിംഗ് ദി എക്സാക്ട് ഫേസ് വെൻ യുവർ ഫൗണ്ടേഷൻ ഇസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. നിങ്ങൾ ഈ ഇടുന്ന എഫർട്ട് എല്ലാം നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറയായിട്ട്, നിങ്ങൾക്ക് ചവിട്ടി ഉറച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അടിത്തറയായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ആ ഫൗണ്ടേഷൻ അത്രയും സ്ട്രോങ്ങറായിട്ട് മാറുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അതിനൊരു സ്റ്റോപ്പ് ഇടുകയാണ്. ഇമാജിൻ ചെയ്യൂ, വീണ്ടും ആ ഒരു മുളഞ്ചെടിയെ അല്ലെങ്കിൽ ആ ബാംബൂ പ്ലാന്റിനെ ആദ്യത്തെ കുറച്ച് സമയത്ത് അതിനെ നോക്കി ഇത് വളരുന്നില്ല എന്ന് പറഞ്ഞ് മണ്ണിൽ നിന്ന് പറിച്ചു കളഞ്ഞാൽ അതിന്റെ ഗ്രോത്തിന് ചാൻസ് തന്നെ നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. നമ്മളും ചിലപ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ലൈഫിൽ എന്തെങ്കിലും സ്ലോ ആയി പോകുന്നുണ്ടെങ്കിൽ ഉടനടി അതിനെ ഒരു ഫെയിലറായിട്ട് കാണരുത്. മേ ബി യു ആർ ഇൻ യുവർ റൂട്ട് ബിൽഡിംഗ് ഫേസ്. അങ്ങനെ മനസ്സിലാക്കുക. എഴുത്തോലെയാണ് കേൾക്കുന്നത്. അഭിരാമി എന്റെ കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും ഒന്നും കാണുന്നില്ല, റിസൾട്ട് ഒന്നും കാണുന്നില്ല എന്നതുകൊണ്ട് പ്രോഗ്രസ് ഇല്ല എന്നുള്ളൊരു അർത്ഥം എവിടെയില്ല. നിങ്ങൾ പഠിച്ച ഓരോ ലെസനും, നിങ്ങൾ സർവൈവ് ചെയ്ത ഓരോ ഡിഫിക്കൽട്ടിയും, നിങ്ങൾ ചെയ്ത ഓരോ സ്മോൾ ഇംപ്രൂവ്മെന്റും, അതെല്ലാം ഫൗണ്ടേഷനാണ്. ഒരു ദിവസം നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കും, അന്ന് ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ ആക്ച്വലി എവറിത്തിങ് വാസ് ഹാപ്പനിങ് എന്നുള്ള സത്യം നിങ്ങൾ അന്നായിരിക്കും മനസ്സിലാക്കുക. ഇന്ന് റിസൾട്ട് കാണുന്നില്ലെങ്കിലും ഇന്ന് ആ മുളയെ പറിച്ചു കളയണ്ട, ബാംബുവിനെ പറിച്ചു കളയണ്ട, കീപ് വാട്ടറി. ഇന്ന് നിങ്ങൾക്ക് എവിടെ നിന്നും ഒരു അപ്ലോസ് കിട്ടിയില്ല, ഒരു അപ്രിസിയേഷൻ കിട്ടിയില്ല, ആരും ഒന്ന് തോളിൽ തട്ടി കൊള്ളാടാ മോനെ നീ സൂപ്പറാണ് എന്ന് പറഞ്ഞില്ല. എന്നാലും നിങ്ങൾ മുന്നോട്ട് പോവാ, കീപ് ഗോയിങ്. ഇന്ന് ആരും നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നില്ലേ, ദാറ്റ്സ് ഓക്കേ. കാരണം ചില ഗ്രോത്ത് ആദ്യം ലോകം ചിലപ്പോൾ കാണില്ല, പക്ഷേ ലോകം കാണുന്നതിന് മുന്നേ നമ്മളെ അകത്ത് നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ലൈഫ് അങ്ങനെ വെറുതെ നിന്നു പോകുന്നതല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വേരുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക, എവിടെയും നിർത്താതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അത് മാത്രമാണ് ഇന്ന് എഴുത്തോലയിലൂടെ പറയാനുള്ളത്. സോ കീപ് ഗോയിങ്, കീപ് മൂവിങ് ആൻഡ് കീപ് ഷൈനിങ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

നമ്മളെല്ലാവരും ഓരോ ജോലി ചെയ്യുന്നവരാണ് അല്ലേ? പല മേഖലകളിൽ പല തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കാം, ഇപ്പം ചെയ്യുന്നവരായിരിക്കാം, ഇനി ചെയ്യാൻ പോകുന്നവരായിരിക്കാം. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹാത്മ്യമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ബഹുമാനം നമ്മൾ കൊടുക്കണം. അങ്ങനെ ചെറിയ ജോലി വലിയ ജോലി അങ്ങനെയൊന്നുമില്ല, എല്ലാ ജോലിക്കും എല്ലാ പണിയെടുക്കുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ചില ജോലികളിൽ മാത്രം ഒരു അധിക റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. കാലാകാലങ്ങളോളം റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട്, കുറച്ചധിക പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ജോലിയാണ്, ഒരു മേഖലയാണ് അധ്യാപനം എന്ന് പറയുന്നത് അല്ലേ? ടീച്ചേഴ്സിന് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നമ്മൾ എപ്പോഴും ഇങ്ങനെ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് പെരുമാറുക. എല്ലാ ജോലിക്കും എല്ലാ ജോലിക്കാരോടും നമ്മൾ റെസ്പെക്റ്റോടുകൂടി പെരുമാറണമെങ്കിലും അധ്യാപകരോട് മാത്രം കുറച്ച് വിനയം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കണം. മാതാപിതാ, ഗുരു, ദൈവം എന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഗുരുവായിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ ശീലിച്ചു വന്നൊരു കാര്യം. പക്ഷേ അങ്ങനെ അധ്യാപകർക്കൊരു ഓവർ റെസ്പെക്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും അവരും നമ്മളെയൊക്കെ പോലെ തന്നെ, മറ്റെല്ലാ ജോലിയും പോലെ തന്നെ മാസം ശമ്പളത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ അവർ ജോലി ചെയ്യുന്നത്? പിന്നെ കുട്ടികളെ അറിവ് പകർന്നു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഈ പാഠപുസ്തകത്തിൽ അറിവ് മാത്രമല്ല, അവരുടെ പാരൻസ് കുട്ടികൾക്ക് പാരൻസ് കൊടുക്കുന്ന അറിവുണ്ട്. അതുമാത്രമല്ല, പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചത് കൊണ്ട് ലൈഫിൽ ഒന്നും ആവില്ല അല്ലേ? അതൊരു ജസ്റ്റ് ഒരു അക്കാദമിക് അറിവ് മാത്രമാണ്. ലൈഫ് എന്താണെന്ന് പഠിക്കുന്നത് നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, നമ്മുടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ ലൈഫ് എന്താണെന്ന് പഠിക്കുക. ലൈഫ് എന്താണെന്ന് പഠിപ്പിക്കുന്നത് ഒരിക്കലും അധ്യാപകരായിരിക്കില്ല, അത് മറ്റ് പല ആളുകളുമായിരിക്കും. നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, നമ്മുടെ ചുറ്റുമുള്ള ആളുകളായിരിക്കാം, സമൂഹമായിരിക്കാം അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അധ്യാപകർ മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മോൾഡ് ചെയ്ത് എടുക്കുന്നത്, അത് മറ്റ് പല ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും ഈക്വൽ ടു ഗുരു, ഈക്വൽ ടു അധ്യാപകർ എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എന്തിനാണ് അധ്യാപകർക്ക് ഇത്രയധികം പ്രാധാന്യം? അധ്യാപകരെന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് ആളുകൾ പറയുന്നത്, അധ്യാപകർക്ക് സാധാരണ പോലെ തന്നെ ഒരു ജോലിയല്ലേ, ശമ്പളത്തിന് വേണ്ടി പണത്തിന് വേണ്ടി ചെയ്യുന്നൊരു ജോലിയല്ലേ അധ്യാപനം എന്ന് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച നടക്കാറുണ്ട്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ വന്ന ചർച്ചകൾ, എഴുത്തുകൾ, അതൊക്കെ വായിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ അധ്യാപകർക്ക് ഇങ്ങനെ ഓവർ റെസ്പെക്റ്റ്, ഓവർ പ്രാധാന്യം, ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ഇന്നത്തെ ഈ ഒരു ലോക അധ്യാപക ദിനത്തിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. മഹല്ല FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സൂപ്പർ മൺഡേ ആശംസിച്ചുകൊണ്ട്, മനോഹരമായ ഒരു ആഴ്ചയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിക്കുമ്പോൾ മൈക്കിന്റെ മുമ്പിലുണ്ട് ഞാൻ സുനിൽ. കുറച്ചു നേരം ഇവിടെ കാണും ഈ ഒരു വിഷയം സംസാരിക്കാൻ ായിട്ടും ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ കൈമാറാനായിട്ടും നല്ല കുറെ പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാനുമായിട്ടും. ഓക്കെ, ഇന്ന് ഒക്ടോബർ മാസം 5-ാം തീയതിയാണ്, വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. വേൾഡ് ടീച്ചേഴ്സ് ഡേ, നമ്മൾ കഴിഞ്ഞ മാസം 5-ാം തീയതിയല്ലേ അധ്യാപക ദിനം ആഘോഷിച്ചത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അത് ആഘോഷിച്ചത് ദേശീയ അധ്യാപക ദിനമാണ്, നമ്മുടെ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അധ്യാപക ദിനമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ലോകം മൊത്തത്തിലുള്ള ഒരു അധ്യാപക ദിനമാണ്. അപ്പോൾ അധ്യാപകരെ കുറിച്ച് പറയാനല്ല, അധ്യാപകർക്ക് കൊടുക്കുന്ന ഈ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാനാണ് നിങ്ങളിന്ന് വിളിക്കേണ്ടത്. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? മറ്റെല്ലാ ജോലികളെയും പോലെ തന്നെ ചെയ്യുന്ന ഒരു ജോലിയല്ലേ ശമ്പളം വാങ്ങിച്ച ആരും ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കാം അല്ലേ? പക്ഷേ ഈ ഒരു അധ്യാപകർക്ക് മാത്രം ഇന്നത്തെ കാലത്ത് ഇത്രയധികം റെസ്പെക്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ, ഇത്രയധികം കൂടുതൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8 8 1 5 0 9 0 0 1 82 50 90 0 നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും, വാട്സപ്പ് ത്രൂവും കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക, അവസാന നിമിഷം മെസ്സേജ് അയക്കാം. എല്ലാവരുടെയും മെസ്സേജ് വായിച്ച് അവസാനം എന്റെ മെസ്സേജ് വായിച്ചാൽ മതി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന പല ആൾക്കാരുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ അയക്കുമ്പോൾ പലരുടെയും മെസ്സേജ് വിട്ടുപോവാറുണ്ട്. സോ പെട്ടെന്ന് മെസ്സേജ് അയക്കുക എന്നാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, തുടക്കത്തിൽ ഞാൻ ആ പറഞ്ഞ കാര്യം എൻ്റെ അഭിപ്രായമല്ല, ഞാൻ സോഷ്യൽ മീഡിയ ത്രൂ വായിച്ചറിഞ്ഞ ഒരു

ഒരു സമാധാനമുള്ള പാട്ടാണ് ഇന്നത്തെ അഹല്യ വിശ്വസിൽ ആദ്യം നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അത് പറയണം തുടക്കത്തിൽ തന്നെ പറയണം എന്ന് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ട്രാക്ക് മാറിപ്പോയതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല, ഇടയ്ക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു പാട്ടാണ്, എൻജോയ് ചെയ്തോളൂ.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഭയ്യ ഭയ്യ ബാല്യകാല സഖി, അങ്ങനെ രണ്ട് ചിത്രത്തിലെ മനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശസാണ്. സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
2: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ഓമന
2: ചേച്ചിയാണ്. എന്തുണ്ട് ഓമന ചേച്ചി വിശേഷം?
4: നല്ല വിശേഷം.
2: സുധന്റെ
4: ചെറുതായിട്ടൊരു മഴ
2: പാറിയുള്ളൂ.
4: നമ്മുടെ അവിടെ പെയ്തില്ലേ?
2: പക്ഷെ ഇന്നലെ എന്റെ വീട്ടിലൊക്കെ നല്ല തകർപ്പൻ മഴയായിരുന്നു, രണ്ട് തവണ മഴ.
4: അങ്ങടൊക്കെ മഴയുണ്ടെന്ന് പറഞ്ഞു, കൊഴിഞ്ഞാൻ പറയലൊക്കെ ഉണ്ട് പറഞ്ഞു. പക്ഷെ നമ്മുടെ അവിടെ പെയ്തില്ല.
2: പെയ്തില്ലേ? എന്തായാലും ഇന്ന് പെയ്യട്ടെ. ഇന്ന് നല്ല മഴ പെയ്യാനായിട്ട് സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്.
4: കൊറേയായി വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് ഫസ്റ്റ് കോള് കിട്ടിയത് വളരെ സന്തോഷം.
2: എനിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം. സുധന്റെ മോളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
4: ഓ, സുധനി മോൾ സുഖമായിരിക്കുന്നു. അതാ റേഡിയോ കേട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്.
2: റേഡിയോ കേട്ടുകൊണ്ട്
4: സുഖമല്ലേ?
2: എല്ലാരും അടിപൊളിയായിട്ട് പോകുന്നു, നല്ലതായിട്ട് പോകുന്നു കേട്ടോ.
4: വിഷ്ണു
2: ആൽബനൊക്കെ ഉണ്ട്. അന്വേഷണം പറയാം?
4: തീർച്ചയായിട്ടും
2: രണ്ടുപേരോട് അന്വേഷണം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഓമന ചേച്ചി, ഇന്ന് വേൾഡ് അധ്യാപക ദിനമൊക്കെയാണ്, ലോക അധ്യാപക ദിനമൊക്കെയാണ്. അധ്യാപകർക്ക് അമിതമായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ?
4: കാര്യെന്തോ ചോദിച്ചാ, ആദ്യം നമ്മൾക്ക് അച്ഛനമ്മ, അത് കഴിഞ്ഞ അധ്യാപകർ.
2: അത് കഴിഞ്ഞ അധ്യാപകർ, അങ്ങനെയാണ്.
4: ആ, അവര് കൊടുക്കണം. നമ്മളെ പഠിപ്പിക്കുന്നത് അവരല്ലേ.
2: ബഹുമാനം കൊടുക്കണമെന്നല്ല, ഈ നമ്മളിപ്പോ അമിതമായിട്ടൊരു ബഹുമാനം കൊടുക്കാറുണ്ടല്ലോ.
4: അമിതമായിട്ട് പറഞ്ഞാൽ നമ്മൾക്കിപ്പോ അങ്ങനെ അമിതമായിട്ട് കൊടുക്കേണ്ട
2: ആവശ്യമില്ല. സാധാരണ ഒരു മനുഷ്യന് റെസ്പെക്ട് അല്ലേ?
4: അത് വേണം, അത് വേണം.
2: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് അറിയിക്കാനുള്ളത്?
4: വിശ്വസ് നമ്മുടെ സത്യഭാമ ചേച്ചി, കൃഷ്ണേട്ടൻ, ബാലേട്ടൻ എന്തോ തിരിസുഖമില്ലാന്ന് കേട്ടു. ആ, പിന്നെ മാധവേട്ടൻ, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സുനിലിനും.
2: ഓക്കെ, താങ്ക് യു ഓമന ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ഓമന ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നലെ അതിശക്തമായിട്ടുള്ള മഴ എല്ലായിടത്തും പെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ എല്ലായിടത്തും പെയ്തിട്ടില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ പെയ്തിട്ടുള്ളൂ എന്നാണ് ഇപ്പം മനസ്സിലായ ഒരു കാര്യം. ഇന്നലെ ഈ മഴയത്തൊക്കെ ഞാൻ മഴ നനഞ്ഞിങ്ങനെ ട്രാവൽ ചെയ്യായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല ഇടിവെട്ടും മഴയും. അപ്പോൾ ഇനി അങ്ങോട്ട് മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പല ജില്ലകളിലും എന്നൊക്കെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ വൈകുന്നേരങ്ങളിലെ യാത്ര പരമാവധി ഒഴിവാക്കുക, രാത്രിയിലെ യാത്രകളൊക്കെ ഒഴിവാക്കുക. ഇടിവെട്ടും മിന്നലും അതുപോലെ തന്നെ കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ യാത്ര അത്ര സേഫ് അല്ല. പ്രത്യേകിച്ച് ടൂ വീലറിലുള്ള യാത്ര തികച്ചും സേഫ് അല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക. പിന്നെ ഹിൽ ഏരിയയിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, വൈകുന്നേരങ്ങളിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകാനായിട്ട് ശ്രമിക്കുക. കാര്യം അപകടങ്ങൾ നമ്മളായിട്ട് വിളിച്ചു വരുത്താൻ പാടില്ലല്ലോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മഴ നല്ലതായിട്ട് എൻജോയ് ചെയ്യുക. കാര്യം വല്ലപ്പോഴും മാത്രമേ ഇപ്പൊ മഴ പെയ്യുന്നുള്ളൂ. ഈ ഒരു എൽനിനോ പ്രതിഭാസമൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതലും എന്താ പറയാ, നല്ല വെയിലാണ്, ചൂടാണ്. ഇപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ പോലും നമുക്കൊരു മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചൂടാണ് നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് ഈ മഴ എന്ന് പറയുന്നത്. മാക്സിമം എൻജോയ് ചെയ്യാം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രാവൽ ചെയ്ത് വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പലരും വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് മഴ കൊള്ളുന്നു, മഴയത്ത് ഡാൻസ് ചെയ്യുന്നു, കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം വല്ലപ്പോഴും മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊരു കിട്ടാക്കനിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ മഴ. അപ്പൊ അതുകൊണ്ട് ആ മഴ പെയ്യുമ്പോൾ അത് അങ്ങ് അവരെല്ലാവരും എൻജോയ് ചെയ്യാണ്. നല്ല സൺഡേ കൂടിയാണല്ലോ, മിക്ക ആളുകളും വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് ആളുകൾ, ഒന്ന് രണ്ട് പേരിൽ കേട്ടോ, ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഒക്കെ പുറത്തിറങ്ങിയിട്ട് അങ്ങ് മഴയത്ത് അങ്ങ് ഡാൻസ് ചെയ്യുക, മഴയെ അങ്ങ് എൻജോയ് ചെയ്യാണ്. കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
5: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ആരാധ്യാണ്.
2: കൊറേ നാളായല്ലോ നമ്മള് സംസാരിച്ചിട്ടല്ലേ ആരാധ്യ. കൊറേ നാളായി. ഓക്കെ, അപ്പൊ സുഖായിട്ടിരിക്കുന്നു? എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ, സ്കൂളൊക്കെ? സഹോദയക്ക് പോകുന്നുണ്ടോ? ഈ സഹോദയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു പരിപാടി? ഞാൻ മറന്നുപോയി.
5: അത് വന്നിട്ട് നമ്മുടെ സ്കൂളിന്ന് ലിറ്റററി മീറ്റ് ഒക്കെ വെക്കുമ്പോ ഫസ്റ്റ് പ്രൈസ് ആർക്കാ കിട്ടിയത്, അവരിനെയൊക്കെ വേറെ സ്കൂളിൽ പോയിട്ട് ഓരോ റെസിറ്റേഷൻ പറഞ്ഞതിന് ഒരു ടോപ്പിക് തരും. പഠിച്ചത് പറയണം സ്കൂളിൽ പോയിട്ട്, ടീച്ചേഴ്സ് പേപ്പർ തരും.
2: ഓക്കെ ഓക്കെ. അങ്ങനെ പല പല പേരുകൾ എനിക്ക് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടോ, സഹോദയ, സുഗമ ഹിന്ദി പരീക്ഷ, അങ്ങനെ കുറെ കുറെ സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ ഉണ്ടോ ഈ സുഗമ ഹിന്ദി പരീക്ഷ ഒക്കെ? ഞാനും ഇതുപോലെ പണ്ട് ഇങ്ങനെ സുഗമ ഹിന്ദി പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഓക്കെ, അപ്പൊ ആരാധ്യ കുട്ടി ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? മൺഡേ ഒക്കെ ആയിട്ട് മടിയുണ്ടോ?
5: ഇല്ല, ഇന്ന് സ്പോർട്സ് ആണ്.
2: സ്പോർട്സ് ആണ്.
5: 100-200 സെലക്ട് ആയി, ഫസ്റ്റ് കിട്ടി.
2: അല്ല, ഇന്നല്ല മത്സരിക്കാൻ പോകുന്നേ?
5: അല്ല,
2: മത്സരം കഴിഞ്ഞു.
5: തേഴ്സ്ഡേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, മൺഡേ വന്നിട്ട് ഫൈനല്.
2: മൺഡേ ഫൈനൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ, നല്ലതായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റട്ടെ. അപ്പൊ എന്താണ് ആരാധ്യ കുട്ടിയുടെ അഭിപ്രായം, അധ്യാപകർക്ക് കൂടുതൽ റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ?
5: ടീച്ചേഴ്സിന്
2: റെസ്പെക്ട് കൊടുക്കണം. നമ്മളെല്ലാ എല്ലാ ജോലിക്കാരെയും പോലെ തന്നെ റെസ്പെക്ട് കൊടുത്താ പോരെ എന്നാണ് എന്റെ ചോദ്യം. പോരെ, ഓവറായിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട, ആവശ്യമില്ല അല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു ആരാധ്യ കുട്ടി. ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനല്ലേ? ഓക്കെ, താങ്ക് യു ആരാധ്യ. മോൾക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിച്ചത് ആരാധ്യയായിരുന്നു. ആരാധിക്കുമ്പോൾ ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആകുമ്പോൾ അഹല്യ വിശ്വസിലെ അടുത്ത ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാ വരുന്നുണ്ട്. എൻജോയ് ചെയ്തോ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. അഹല്യ എഫ്എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു. അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ.
4: ഹലോ, നമസ്കാരം സുനിൽ ഏട്ടാ.
3: നമസ്കാരം.
4: ഞാൻ അജിത ചേച്ചിയാണ്.
3: സുഖമായിട്ടിരിക്കുന്നു അജിത ചേച്ചി?
4: സുഖമായിട്ടിരിക്കുന്നു. മോനെ ചുമക്കുന്നുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്, എന്ത് പറ്റി?
3: ഏഹ്, ചുമ്മാ സാധാരണ വന്നിട്ടുള്ള ഒരു ചുമയാണ്, അത്രേ ഉള്ളൂ.
4: എന്തായാലും പാടിയൊക്കെ തെളിയുന്നുണ്ട് കേട്ടോ.
3: തെളിയൊക്കെ
4: വരുന്നുണ്ട് തൊണ്ടയ്ക്ക്.
3: അജിത ചേച്ചിയുടെ നാട്ടിൽ നല്ല മഴ ഉണ്ടായിരുന്നോ? അതോ
4: മഴ ഉണ്ടായിരുന്നു.
3: നല്ലൊരു മഴ കിട്ടിയതിന്റെ ആശ്വാസവും സന്തോഷവും ഉണ്ട് അല്ലേ?
4: അതെ അതെ, ഇവ പകല അസാധ്യ ചൂടല്ലായിരുന്നു.
3: അതെ, പകല പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ചൂടായിരുന്നു.
4: പറ്റാത്ത ചൂടാണ്. ഇന്നും രാവിലെ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്, എങ്ങനെയാന്ന് അറിയില്ല.
3: അറിയില്ല, എന്തായാലും എന്താണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം.
4: അങ്ങനെ അല്ലേ, അതങ്ങനെ ആവുമല്ലോ, കാലത്തിനനുസരിച്ച് നമ്മള് പോയല്ലേ പറ്റും.
3: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്താണ് അജിത ചേച്ചിയുടെ പക്ഷം? അധ്യാപകർക്ക് അമിതമായ പ്രാധാന്യം, അമിതമായ റെസ്പെക്ട് കേട്ടോ. അല്ല, റെസ്പെക്ട് കൊടുക്കാതിരിക്കരുതെന്നല്ല പറഞ്ഞു.
4: പോലെ എല്ലാ തൊഴിലിനും അതിന്റേതായ മഹത്വമുണ്ട്.
3: മഹത്വം,
4: പക്ഷെ മഹത്വമുണ്ട്. പക്ഷെ നമ്മൾ എന്നാണ് പഠിച്ചതെന്ന് നമുക്കറിയില്ല, എന്നാണ് പഠിച്ചു തുടങ്ങിയെന്ന് നമുക്കറിയില്ല, എപ്പോഴും ഓർമ്മയില്ല. പക്ഷെ ആദ്യം അക്ഷരം എഴുതി തന്ന അധ്യാപകരെ നമ്മൾ ഓർക്കുന്നുണ്ടോ?
3: ഓർക്കുന്നുണ്ട്,
4: ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അതാ മറന്നു പോകുന്ന നിമിഷവും മറക്കാത്ത ഒരു ഒരു വ്യക്തിയും നമ്മുടെ ജീവിതത്തിൽ, ആ ബന്ധമാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വൈകാരിക ബന്ധം എന്ന് പറയുന്നത് അല്ലെ. മറന്നു പോകുന്ന നിമിഷവും മറക്കാത്ത വ്യക്തിയും.
3: ഓക്കെ.
4: പിന്നെ ഇപ്പൊ ഒരു കുട്ടി സ്കൂളിൽ വന്നു, ഇപ്പൊ നമുക്ക് സ്കൂള് ഒരു കുഞ്ഞിനെ ഒരു യങ്ങറായിട്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കുട്ടിയായിട്ട് വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അധ്യാപകർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അവരെ കൊണ്ടേ പറ്റുള്ളൂ.
3: നമ്മൾ
4: എന്തിനാ പറയുന്നത്, നമുക്ക് ഒന്നോ രണ്ടോ കുട്ടികൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അതിനെ പോലും നമുക്ക് പേരൻസിന് നോക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല.
3: അത്
4: വേറെ ഏതെങ്കിലും തൊഴിലിന് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുമോ?
3: ഇല്ല, ഇല്ല,
4: ഇല്ല. അപ്പൊ എന്താ പറയാ, ആ ഒരു കുട്ടിയെ ഒരു സാമൂഹ്യ ബോധ്യമുള്ള ഒരു കുട്ടിയായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ മികച്ച ഒരു അധ്യാപകനെ കൊണ്ടേ പറ്റൂ. ഏതും ഒരു മൂശയിലൊഴിച്ചാലേ പിന്നെ ഏതായാലും സ്വർണ്ണമായാലും അതിന്റെ ഷേപ്പിൽ വരുള്ളൂ, ഏത് ലോഹമായാലും ഇല്ലേ. അപ്പൊ നമ്മളെ പരിചയപ്പെടുത്തണമെങ്കിൽ എടുക്കണമെങ്കിൽ അതിന് വ്യക്തമായ ലക്ഷ്യമുള്ള ലക്ഷ്യബോധമുള്ള ഒരാളായിരിക്കണം. അത് അവന്റെ കഴിവ്, ഒരു കുട്ടിയുള്ള കഴിവ് പുറത്തെടുക്കണമെങ്കിൽ അധ്യാപകർക്ക് മാത്രമേ പറ്റൂ.
3: ഇപ്പൊ
4: ഞാൻ പറയുന്ന, ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അധ്യാപകൻ നമ്മളെ കാട്ടിത്തന്നതാണ് അല്ലെ. സ്കൂളിൽ പോയി ഇപ്പൊ റേഡിയോയിൽ ഒരു പരിപാടി അവതരിപ്പിക്കുക, അത്രയും കുട്ടികളുണ്ടായിട്ടും സെലക്ട് ചെയ്തു, എന്നെ സെലക്ട് ചെയ്തെങ്കിൽ എന്നിലെന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവരോട്ട് വിടുന്നത് ഇല്ലേ. അപ്പൊ ഓരോ കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അധ്യാപകൻ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, അവരെല്ലാം ഒത്തുകൂടുന്നതും ഒരു സ്കൂളിലേ കാണും, അത് ഒരു അധ്യാപകന്റെ കീഴിലേ കാണുള്ളൂ. അപ്പോ ഏതെങ്കിലും കുട്ടിക്ക് ഇല്ലായ്മയുണ്ടെങ്കിൽ അത് മറ്റുള്ള കുട്ടികളെ കൊണ്ട് ആ അവന്റെ ഇല്ലായ്മകളെയൊക്കെ മനസ്സിലാക്കി അവനെ കൂടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തരാക്കുന്നതും ആരെ കൊണ്ടേ പറ്റുള്ളൂ? അധ്യാപകരെ കൊണ്ടേ പറ്റുള്ളൂ, അവർക്കേ ആ ശ്രദ്ധ കിട്ടുള്ളൂ.
3: അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രാധാന്യം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലേ?
4: അല്ല, പ്രാധാന്യം കൊടുത്താലും കുഴപ്പമില്ല, നല്ല മോനെ പ്രാധാന്യം കൊടുക്കണം.
3: കൊടുക്കണം. ഓക്കെ.
4: നിങ്ങൾ പറയുന്നുണ്ടല്ലേ AI ഒക്കെ എന്ന് പറയുന്നുണ്ട്, ആ അതിലെ നമ്മൾ ആശ്രയിക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം ആർക്ക് കൊടുക്കുന്നോണ്ടാണ് അത്? AIക്ക് കൊടുത്തിട്ട് നമ്മൾ നിഷ്ക്രിയരായിട്ടിരിക്കല്ലേ?
3: അതെ അതെ.
4: അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് വരുന്ന ആ കുട്ടികൾ ഏത് രീതിയിലായിരിക്കും വളർന്ന സമൂഹത്തിലേക്ക് വരുന്നതെന്നൊന്ന് ആലോചിച്ചു നോക്ക്.
3: ബുദ്ധിമുട്ടായിരിക്കും, അതായത്
4: ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത ഒരു കുട്ടിയായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ ഒരിക്കലും പാടില്ല. അപ്പൊ നമുക്ക് സ്ഥിരമായ പിന്നെ ഡേ ടു ഡേ അപ്ഡേറ്റ്സ് എല്ലാം ടീച്ചേഴ്സിന്റെ കാര്യത്തിലും വരണം. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കുട്ടികൾ അങ്ങനെയാണ് പഠിച്ചു വരുന്നത്, അതും കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു? അപ്പൊ ഒരു കുട്ടിയെ മോൾഡ് ചെയ്യാൻ ഒരു അധ്യാപകനെ കൊണ്ടേ പറ്റൂ, അല്ലെ? ഒരു വ്യക്തിയെ വ്യക്തിയാക്കി തീർക്കാൻ ഒരു അധ്യാപകനെ കൊണ്ടേ കഴിയും. പോലീസ് സ്റ്റേഷനിൽ പോയാൽ അതിന് അവർക്ക് പരിശീലനം കിട്ടിയ രീതിയിലേ അവർക്ക് അത് ചെയ്യാൻ
3: പറ്റൂ.
4: അങ്ങനെ അപ്പൊ ഏത് കാര്യത്തിനായാലും ഒരു അധ്യാപകന് അധ്യാപകനെ അർഹിക്കുന്ന ബഹുമാനം കൊടുത്തേ പറ്റുള്ളൂ.
3: ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
4: ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും.
3: ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. അപ്പോ അജിത ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് അധ്യാപകർക്ക് അത്രയധികം പ്രാധാന്യം, ആ അധ്യാപകർ അർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അജിത ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു, അധ്യാപകർക്കും ആശംസകൾ അറിയിക്കുന്നു. അപ്പൊ ഇന്ന് എന്തുകൊണ്ടാണ് ലോക അധ്യാപക ദിനം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1966 യുനെസ്കോയും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചേർന്ന് അധ്യാപകരുടെ പദവിയും അവകാശങ്ങളും സംബന്ധിച്ച് ഒപ്പുവെച്ച ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ശുപാർശയുടെ ശുപാർശയെ അനുസ്മരിച്ചുകൊണ്ടാണ് 1994 മുതലാണ് ഈ ഒരു ദിനാചരണം ആരംഭിച്ചത്. അപ്പോൾ ലോകമെമ്പാടുമുള്ള അധ്യാപകർക്ക് അധ്യാപക ദിനാശംസകളൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഇതാരാണ്? ജ്യോതി ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
5: എന്താണ്?
3: ആ, നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഇനി മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? എന്താണ് കാലാവസ്ഥ പ്രവാചകന്റെ അല്ലെ പ്രവചകന്റെ അഭിപ്രായം? ഇന്നും പെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും പറയൂ, അധ്യാപകർക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണോ? കൊടുക്കണം. എന്തുകൊണ്ടാണ്?
5: അച്ഛനും അമ്മയും നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കി നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന അധ്യാപകന്മാരാണ്.
3: അധ്യാപകന്മാരാണ്
5: തീർച്ചയായിട്ടും. എന്റെ കഴിവുകൾ കണ്ടെത്തി എന്നെ ഒരു ഉയർന്ന രീതി കൊണ്ടുപോകാൻ അധ്യാപകർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.
3: ഓക്കെ, അപ്പൊ അധ്യാപകർക്ക്
5: കൊടുക്കണം.
3: കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താലും കുഴപ്പമില്ല അല്ലേ?
5: കൊടുത്താലും കുഴപ്പമില്ല. ഒരുപാട് ഗുരുക്കന്മാരുണ്ടെങ്കിലും അവര് നമുക്ക് എന്താ പറയാ, നമ്മളെ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയായി മാറ്റിയെടുക്കാൻ അവർ നമ്മളെ ഒരുപാട്
3: സഹായിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. പിന്നെ ആർക്കാണ് വിശേഷം? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കാൻ. വിളിച്ചത് ജ്യോതി ചേട്ടനായിരുന്നു. അപ്പൊ അദ്ദേഹവും പറഞ്ഞത് അധ്യാപകർക്ക് കൊടുക്കണം, നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിൽ അധ്യാപകർ വഹിച്ച പങ്ക് വളരെ വലുതാണ്, സോ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഈ ഒരു ദിവസത്തിന്, അതായത് ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇന്ന് ലോക വാസസ്ഥല ദിനമാണ്. വാസസ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് അല്ലേ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു വാസസ്ഥലം ഉണ്ടാകും. ഐക്യരാഷ്ട്രസഭ ലോക വാസസ്ഥല ദിനമായിട്ട് ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ആചരിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ വാസസ്ഥലങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും എല്ലാവർക്കും സുരക്ഷിതമായ ഒരു പാർപ്പിടം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നൽകുകയാണ് ഈ ഒരു ദിവസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അധ്യാപക ദിനം മാത്രമല്ല ഇന്ന് ലോക വാസസ്ഥല ദിനം കൂടിയാണ്. ഓക്കെ, അപ്പോൾ സമയം 8 കഴിഞ്ഞ് 40 ആയിട്ടുണ്ട്. അടുത്ത മനോഹരമായ പാട്ട് വരുന്നു. മാണിക്കച്ചിറകൾ എന്ന് തുടങ്ങുന്ന ഇടുക്കി ഗോൾഡിലെ പാട്ട്, ഒപ്പം തന്നെ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള കൂടില്ലാ കുയിലമ്മയെ, ഗീതാഞ്ജലി എന്ന ചിത്രത്തിലെ കൂടില്ലാ കുയിലമ്മയെ എന്ന് തുടങ്ങുന്ന ആ രണ്ട് പാട്ടുകളാണ് ഇനി നിങ്ങളുടെ കാതോരം എത്താനായിട്ട് പോകുന്നത്. എൻജോയ് ചെയ്തോളൂ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ് സമയം. അഹല്യ വിഷസ് ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
4: ഹലോ, ഗുഡ് മോർണിംഗ് ചൊല്ലട്ടാ.
1: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ഞാൻ ഷെഫിൻ ഇരാറ്റുപേട്ട.
1: ഷെഫിൻ ഇരാറ്റുപേട്ട. ഇരാറ്റുപേട്ടിൽ ഇന്നലെ മഴ പെയ്തോ?
4: നല്ല മഴയായിരുന്നു
1: അല്ലേ?
4: നല്ല ഇടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു.
1: വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മഴ കാരണം?
4: ഇല്ല.
1: സമാധാനത്തിലുള്ള മഴയായിരുന്നു അല്ലേ? വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത മഴയായിരുന്നു.
4: അതെ, അങ്ങനെ പോട്ടെ, മഴ പെയ്ത്.
1: അതെ അതെ, അങ്ങനെ സമാധാനത്തോടുകൂടി മഴ പെയ്യട്ടെ അല്ലെ, ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ.
4: അതെ അതെ, ഉണ്ടാകാതെ.
1: ഷെഫിന്റെ ജോലിയൊക്കെ എന്തായി? ഓഫീസൊക്കെ എന്തായി? ഓക്കെ ആയോ?
4: ഓഫീസ് ഓക്കെ ആയിട്ടില്ല, എന്നാലും വേറെ ഒരു ഷോപ്പിൽ ഇപ്പോ
1: വേറൊരു ഷോപ്പിലാണ് അല്ലേ. അപ്പൊ പഴയ ഓഫീസൊന്നും സെറ്റ് ആയിട്ടില്ല, മഴ കാരണമുള്ള പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല അല്ലേ?
4: മാറിയിട്ടില്ല, ഇപ്പൊ ഒരു 2 മാസമായി അടച്ചിട്ട്.
1: 2 മാസമായി അടച്ചിട്ടുണ്ട് അല്ലേ. വളരെ പെട്ടെന്ന് തുറക്കട്ടെ കേട്ടോ.
4: ഓക്കെ, ആയിക്കോട്ടെ.
1: ഓക്കെ, അപ്പൊ എന്താണ് ഷെഫിന്റെ പക്ഷം? അധ്യാപകർക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം, റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ?
4: അമിതമായിട്ട് കൊടുക്കണ്ടാണ് എന്റെ ഒരു അഭിപ്രായം.
1: കൊടുക്കണം.
4: അതായത് നമ്മുടെ വീട്ടിലെ ആദ്യം റെസ്പെക്ട് കൊടുക്കേണ്ടത് വീട്ടിലെ അമ്മയ്ക്ക്, അച്ഛനാണ്.
1: ഓക്കെ,
4: അത് കഴിഞ്ഞ് 2 സെക്കൻഡറി ആണ് അധ്യാപകന്.
1: ഓക്കെ,
4: പിന്നെ അധ്യാപകർ എന്ന് പറഞ്ഞ ബഹുമാനം വേണം, ബഹുമാനം വേണ്ടെന്നല്ല. അതായത് ഞാനൊക്കെ ഇപ്പം എന്നെ പഠിപ്പിച്ച ടീച്ചറിനെ ഒക്കെ കാണുമ്പോ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാറുള്ളൂ. അത് വേണം. പക്ഷെ ചെറിയൊരു ഓവറായിട്ട് അങ്ങനെ ബഹുമാനം കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ശരിയല്ലാത്തൊരു നടപടിയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
1: അധ്യാപകർ മനുഷ്യരാണ്, തെറ്റുകളൊക്കെ പറ്റുന്ന സാധാരണ മനുഷ്യരാണ് അല്ലേ?
4: അതെ അതെ. പിന്നെ ചില ടീച്ചർമാരൊക്കെ അത്ര ബഹുമാനം കാണിക്കാൻ
1: തോന്നുന്നു, ക്യാരക്ടർ കാണുമ്പോ തോന്നുകയില്ല.
4: അതെ അതെ, അങ്ങനെ പഠിപ്പിച്ച കാലത്ത് കുറെ ടീച്ചർമാരുണ്ട് അങ്ങനെ.
1: അപ്പൊ അവരോട് നമ്മൾ ഗുഡ് മോർണിംഗ് പറയാറില്ല അല്ലേ?
4: പറയും, എന്നാലും ഒത്തിരി അങ്ങോട്ട് പറയാറില്ലാന്നേ ഉള്ളൂ. നമ്മൾ ഒത്തിരി അത് അങ്ങോട്ട് വിശേഷങ്ങളൊന്നും ചോദിക്കാൻ
1: പോകാറില്ല. പിന്നെ എന്തൊക്കെ അധ്യാപകർ എന്തൊക്കെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും അല്ലേ?
4: തീർച്ചയായിട്ടും. അതെ അതെ, അപ്പൊ ഇപ്പം പല കാഴ്ചപ്പാടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ?
1: തീർച്ചയായിട്ടും, പല സ്ഥലങ്ങളിൽ നിന്ന്, പല പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അല്ലേ?
4: അതെ അതെ അതെ, എല്ലാ സമയത്തും എല്ലാരും
1: ഒരുപോലെ. ഓക്കെ ഓക്കെ, അപ്പൊ ഷെഫൻ ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
4: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം.
1: നല്ലൊരു ദിവസം ഷെഫിനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കുക, വിളിച്ചത് ഷെഫിനായിരുന്നു. അപ്പോ എല്ലാവർക്കും അങ്ങനെ അമിത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത കോളറിലേക്കല്ല, 1-2 പത്രങ്ങളിലെ കാര്യങ്ങളിലേക്ക് പറയാം. പത്രങ്ങളിലെ കാര്യങ്ങളിലേക്ക് പോവാം. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ. ഇപ്പോൾ ഒരു വളരെ ഒരുപാട് പേർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗജവീരനായിട്ടുള്ള ഒരാൾ, ഒരു ഗജവീരൻ വിടവാങ്ങിയിട്ടുണ്ട്. ഗജപ്രേമികളുടെ മനസ്സുകളിൽ ഗാംഭീര്യം കൊണ്ട് തുമ്പിയാട്ടി നിന്ന പല്ലാട്ട് ബ്രഹ്മദത്തൻ വിടവാങ്ങി. ഞായറാഴ്ച വൈകിട്ട് 6:30 വിടവാങ്ങിയിരിക്കുന്നത്. പല്ലാട്ട് തറവാടൻ സമീപത്ത് തറയിൽ കെട്ടിയിട്ടിരിക്കെ മിന്നലേറ്റാണ് ആന ചെരിഞ്ഞത്. ഗജശ്രേഷ്ഠ പദവി നൽകി ആദരിച്ചിട്ടുള്ള കൊമ്പൻ തൃശൂർ പൂരത്തിലടക്കം തിടമ്പേറ്റിട്ടുണ്ട്. 54 വയസ്സായിരുന്നു. അപ്പോൾ ഇടിമിന്നലേറ്റ് പല്ലാട്ട് ബ്രഹ്മദത്തൻ മിന്നലേറ്റ് ചെരിഞ്ഞു. ശരിക്കും ഒരുപാട് പേര്, ഞാൻ ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ആനപ്രേമികളായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റാറ്റസ് ഇങ്ങനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള സ്റ്റാറ്റസ് ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു, സ്റ്റോറീസ് കണ്ടിരുന്നു. ഇടിമിന്നലേറ്റിട്ടാണ് 84 വയസ്സുള്ള പല്ലാട്ട് ബ്രഹ്മദത്തൻ ചേർന്നിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം, ആർ രാജശ്രീക്ക് വയലാർ അവാർഡ് ലഭിച്ചതാണ്. 50th വയലാർ അവാർഡ് ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിന് 100,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ആത്രേയകം ഇപ്പോൾ 54 പതിപ്പുകൾ പിന്നിട്ടു എന്ന് കൂടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും രാജശ്രീക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. ഓക്കെ, സമയം 8 മണി കഴിഞ്ഞ 55 മിനിറ്റ് ആണ്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
5: ഗുഡ് മോർണിംഗ് ചേച്ചി.
1: ഐഷ ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? കൊറേ നാളായില്ലേ സംസാരിച്ചിട്ട്?
5: അതെ, കൊറേ നാളായി സംസാരിച്ചിട്ട്.
1: എന്താണ് വിശേഷം? വീട്ടിലെല്ലാരും അടിപൊളിയായിട്ട് പോകുന്നോ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ പറയൂ, അധ്യാപകർക്ക് അമിത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ?
5: അധ്യാപകർ
1: കഴിച്ചിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രാധാന്യം കൊടുത്താലും കുഴപ്പമില്ലെന്നാണോ?
5: പ്രാധാന്യം അവർക്കാണ്
1: വേണ്ടുന്നത്. ഓക്കെ,
5: അതെ, ഞാൻ അവരെ കുറിച്ച് 2 ലൈൻ പാട്ട് പറഞ്ഞുതരാം.
1: ഓക്കെ.

0: ഹലോ കുട്ട,
1: നന്നായിട്ട് പാടി കേട്ടോ.
0: എന്നെ ഇപ്പോഴും ടീച്ചേഴ്സ്മാര് എപ്പോഴും വിളിക്കാറുണ്ട്,
1: എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയധികം ഇഷ്ടമാണല്ലേ അധ്യാപകരെ.
0: അതെ, അമേരിക്കന്നും ബാംഗ്ലൂരിന്നും എല്ലായിടത്തും
1: വിളിക്കാറുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അധ്യാപകർക്ക് റെസ്പെക്ട് കൊടുക്കാതിരിക്കുക അല്ലേ, കുറച്ചധികം പ്രാധാന്യം കൊടുക്കാതിരിക്കുക അല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു ചേച്ചി. ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
0: എല്ലാവർക്കും കൂട്ട, എല്ലാ അധ്യാപകർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, നിങ്ങളെ അഹലുള്ള എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷയുന്നു.
1: ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ആയിഷ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മനോഹരമായ പാട്ട് വരുന്നു, എൻജോയ് ചെയ്യാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ഡപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ഡപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അങ്ങനെ കിടിലൻ രണ്ട് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശസാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് മെസ്സേജുകളിലേക്ക് പോവാം. ഇനി ഒരുപാട് മെസ്സേജുകളുണ്ട്. മെസ്സേജ് ആരെങ്കിലൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് അഹല്യ വിശസ്. സന്തോഷം തരുന്ന ഒന്നിനെയും പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. അതൊരു സംഗീതമായാലും പ്രിയപ്പെട്ട സുഹൃത്തായാലും. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. റേഡിയോ കൂട്ടായ്മയായ സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും സ്വപ്നക്കൂടിലെ കൂട്ടുകാർക്കും മറ്റ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, PV മുഹമ്മദ് ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമുക്ക് നമ്മിലുള്ള വിശ്വാസം അതാണ് വലുത്. ആ വിശ്വാസം കരുത്തായി കൈമുതലായി കൂടെ ഉണ്ടെങ്കിൽ ജീവിതം വഴികളിൽ വെളിച്ചമണയാതെ ഉണ്ടാകും. ഓക്കെ, ഏതിരുട്ടിലും മുന്നേറാനുള്ള സാധ്യത

ശുഭാശംസകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ, ഓമന ചേച്ചി, ഫിലോമന ചേച്ചി, ലിഷികക്കുട്ടി, പിന്നെ സുനിലും എല്ലാ അധ്യാപകർക്കും ഒരു അടിപൊളി കിടുക്കാജ് ദിവസം ആശംസിക്കുന്നു. ഇന്നലത്തെ ഗസ്റ്റ് റൂം സൂപ്പർ ആയിരുന്നു, പാട്ടുകളും സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഷിബ ദിനേശ് ആലാമറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷിബ ചേച്ചിക്കും ഒരു ഗംഭീര ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഇന്നലെ മനം കുളിർക്കുന്ന നല്ലൊരു മഴ ലഭിച്ചു, നല്ലോണം ആസ്വദിച്ചു. ബഹുമാനം എന്നത് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു ആശയമാണ്. ഇപ്പോൾ ഞാൻ വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് ടീച്ചേഴ്സിനെ കണ്ടിരുന്നത്. ഓക്കെ, എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം മാറി വരുന്നു. അമിതമായി ബഹുമാനം കൊടുക്കേണ്ട ഒരു അളവിന് മാത്രം കൊടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ നേരുന്നു ശാന്തി സുമേഷ് ചെല്ലപ്പുള്ളി. ശാന്തി സുമേഷിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് ലീല ടീച്ചറുടെ മെസ്സേജാണ്. ടീച്ചറുടെ മെസ്സേജ് കുറച്ച് വലിയ മെസ്സേജാണ്, വായിക്കാം. ഗുഡ് മോർണിംഗ് സുനിൽ, ഓരോ തൊഴിലും ആർക്കും എളുപ്പം സ്വായത്തമാക്കാനായിട്ട് കഴിയില്ല. അതിപ്പോ ഡോക്ടർ ആയാലും തെങ്ങ് കയറ്റ തൊഴിലാളി ആയാലും അതിനൊക്കെ കുറച്ചു കാലത്തെ പരിശീലനം ആവശ്യമാണല്ലോ. 2 വർഷം പരിശീലനം കഴിഞ്ഞ് PSC കടമ്പ കടക്കുന്നത് പോരാതെ കുറച്ചു കാലമായി ടെറ്റ് എക്സാം കൂടി പാസ്സാകണമെന്നാണ് നിയമം. സർവീസിലുള്ളവർ പോലും ആ ടെസ്റ്റ് ജയിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ ബഹുമാനം ആർക്കായാലും അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ടും കിട്ടുകയുള്ളൂ. ഇന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 10-30 കൊല്ലം മുന്നേയുള്ള കുട്ടികളും പേരൻസും അടുത്ത് വന്ന് അന്വേഷണം ചോദിക്കുന്നതിൽ ഏറെ അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ. പിന്നെ കാലം പോയി, AIയും IT ലോകം കീഴടക്കുമ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ലീല ടീച്ചർ മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എല്ലാ അധ്യാപകർക്കും ആശംസകൾ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കാലം മാറി, ഇപ്പം എല്ലാവരും അധ്യാപകരാണ് അല്ലേ. പലപ്പോഴും സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവുകൾ, പാഠങ്ങളൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അധ്യാപകരോടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ്റെ ആ ഒരു രീതിയൊക്കെ നല്ലതായിട്ട് മാറി. ഇപ്പോൾ സ്കൂളിലും ക്ലാസ്സിലും അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് റീൽസ് എടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ആ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ള ആ ഒരു റെസ്പെക്റ്റും പേടിയും ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അവിടെ ഒരു വേർതിരിവ് അങ്ങനെ ഇല്ലാതായി മാറി. കുട്ടികളോടൊപ്പം തന്നെ അധ്യാപകരും ഇരിക്കുന്നു അല്ല, അധ്യാപകരും കുട്ടികളും ഒരുമിച്ചാണ്. അധ്യാപകർക്ക് കുട്ടികൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അധ്യാപകർ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരു മ്യൂച്വലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയാണ് ചോദിക്കുന്നത്, അങ്ങനെ ഒരു എക്സ്ട്രാ ഇമ്പോർട്ടൻസ്, എക്സ്ട്രാ റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവരും ജോലിയല്ലേ ചെയ്യുന്നത്, അതിന് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പുതിയ തലമുറയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആരെയും ഇകഴ്ത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അധ്യാപകരെ മോശമാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ് അഹല്യ FM, സുഖമാണ് എന്ന് വിചാരിക്കുന്നു. എനിക്ക് ടുഡേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ബെസ്റ്റ് വിത്ത് ഫ്രം പ്രകാശ്. ഓക്കെ, പ്രകാശാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. പ്രകാശിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ശുഭദിനം സുനിൽ, പാട്ടുകളെല്ലാം പൊളിയാണ്, ഇന്നത്തെ ടോപ്പിക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ലോക അധ്യാപക ദിനാശംസകൾ. അധ്യാപകർക്ക് കുറച്ച് ബഹുമാനവും പ്രാധാന്യവും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെ ഇനി കാണുമ്പോൾ ബഹുമാനിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നുവെച്ചാൽ ഇനിയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ. മാതാപിതാ ഗുരു ദൈവം ഇതാണ് എന്നും ഉചിതം. 75% അമ്മ അച്ഛൻ അധ്യാപകർക്കും പങ്കുണ്ട്. നല്ലൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ ജീവിതം കൊണ്ടുപോകണം. എല്ലാത്തിനും അതിൻ്റെതായ ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ ജീവിതം കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ശാന്തി കൃഷ്ണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ല നല്ല പാട്ടുകളെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, നല്ല ടോപ്പിക്, എല്ലാ ടീച്ചേഴ്സിനും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉഷ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉഷ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മെസ്സേജ് ഏറെക്കുറെ എല്ലാം തീർന്നിട്ടുണ്ട്. മെസ്സേജ് വേറെ ആരും ടൈപ്പ് ചെയ്യുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ലോക അധ്യാപക ദിനമാണ്. അധ്യാപകരെ ആദരിക്കുന്നതിനുള്ള, അവരുടെ സർവീസിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ദിവസം കൂടിയാണ്.
അപ്പോൾ എല്ലാ അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ അധ്യാപനം എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം കുട്ടികൾ ഇപ്പോൾ കുഞ്ഞു മക്കളാവുമ്പോൾ വലിയ പ്രശ്നമില്ല, അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ പിള്ളേരൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്തിരുത്താനായിട്ട് പറ്റുമായിരിക്കും.

കുഞ്ഞും ഒരു ഒരു നാല് അഞ്ച് ആം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല, ഉണ്ടാവുമായിരിക്കും, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ പ്ലസ് ടു പ്ലസ് വൺ പഠിക്കുന്ന പിള്ളേരൊക്കെ ആവുമ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. ഇപ്പോൾ വളരെ എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ട് കുട്ടികളുടെ മുമ്പിൽ നിന്നാൽ മാത്രമേ, കുറച്ചൊക്കെ പേടിപ്പിച്ച് നിന്നാൽ മാത്രമേ ഇന്ന് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. പലപ്പോഴും വിദ്യാർത്ഥികളൊക്കെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നതും അവരെ ആക്രമിക്കുന്നതും അവരെ ഇൻസൾട്ട് ചെയ്യുന്നതും, ഇപ്പോൾ സ്ത്രീ അധ്യാപകരെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ മോശം കമൻ്റ് അടിക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അല്ലേ, പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിരിക്കില്ല. ഇപ്പോൾ പല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അധ്യാപകർ ക്ലാസ്സിലേക്ക് വരിക, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ മറന്നിട്ടാണ് അവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇത്രയും കുട്ടികളെ മാനേജ് ചെയ്യുക, എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, എല്ലാ കുട്ടികളും സാധാരണ എന്താ പറയുക പാവം പിടിച്ച പിള്ളേരായിരിക്കില്ലല്ലോ അല്ലേ, നല്ല സ്വഭാവക്കാരായിരിക്കില്ലല്ലോ. അവർ വളർന്നു വന്ന ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മാറ്റങ്ങൾ വരാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് അധ്യാപകരുണ്ട്, ഒരുപാട് വിഷമിച്ച് വന്ന് ക്ലാസ് എടുത്ത് ഭയങ്കര ഇൻസൾട്ടൊക്കെ നേരിട്ട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അധ്യാപകരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അധ്യാപകർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയിപ്പോൾ അധ്യാപകരാകാൻ പോകുന്നവർക്കും ആശംസകളൊക്കെ നേരുകയാണ്. സത്യനാരായണൻ ചേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് സാധാരണ മലയാളം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇത് പല സംസ്കൃതമൊക്കെ ആണെന്ന് തോന്നുന്നു പല എഴുതിയിരിക്കുന്നത്. നമുക്കത് എത്രത്തോളം വായിക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്രത്തോളം അത് കൺവേ ആവുമെന്ന് അറിയില്ല. അപ്പോൾ സാധാരണ മലയാളത്തിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ മംഗ്ലീഷിൽ മെസ്സേജ് അയക്കുക, ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജൊക്കെയാണ് നമുക്ക് വായിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു മെസ്സേജ് എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് വായിച്ച് പറഞ്ഞ് തരാൻ പറ്റുന്ന ഒരു മെസ്സേജായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും എന്ന് മാത്രമാണ് പറയാനുള്ളത്. സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നല്ലൊരു മൺഡേ ആവട്ടെ, നല്ലൊരു വീക്ക് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിടവാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു കേട്ടല്ലോ.

0: ഇല്ലാത്ത പുകില ഇടവലം നിന്നെ ചിലവുകൾ ചടപുക.
1: കല്യാണം എങ്ങനെ വിരുന്നില്ലേ? വിരുന്നതിന്റെ ഒന്നാം പുറപ്പ്, രണ്ടാം പുറപ്പ്, മൂന്നാം പുറപ്പ് എന്തൊക്കെയാണ്?

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: Celluloid.
1: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലലോയിഡിലേക്ക്. സെല്ലലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുള്ളത് ഞാൻ ആയിലിയാണട്ടോ. ഇന്ന് നമ്മൾ സെല്ലലോയിഡിൽ സംസാരിക്കുന്ന ആ ഒരു സിനിമ ഏതാണെന്നറിയോ? തമിഴകത്തെ ജാതി രാഷ്ട്രീയത്തെയും അടിച്ചമർത്തലുകളെയും സിനിമാ മാധ്യമത്തിലൂടെ തനിമയോടുകൂടി തുറന്നു കാട്ടുന്ന സംവിധായകനാണ് മാരി സെൽവരാജ്. അതെ, ആ മാരി സെൽവരാജിന്റെ മറ്റൊരു മാസ്റ്റർ പീസ് ചിത്രമാണ് ബൈസൺ. ബൈസൺ കാലമാണ്. അതെ, ധ്രുവ് വിക്രത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി മാരി സെൽവരാജ് രചനയും സംവിധാനം നിർവഹിച്ച ഈ ഒരു സ്പോർട്സ് ഡ്രാമ ചിത്രം ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് കേട്ടോ. സംവിധായകന്റെ ആ ഒരു ക്രാഫ്റ്റിനൊപ്പം പ്രധാന അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനം, ആ രണ്ട് കാര്യം കൂടി ചേർന്ന സമയത്താണ് ശരിക്കും ഈ ഒരു സിനിമ മികച്ചൊരു ദൃശ്യ വിരുന്നായിട്ട് മാറുന്നത്. അർജുന അവാർഡ് ജേതാവും ഇന്ത്യൻ കബഡി താരവുമായിട്ടുള്ള മനതി ഗണേശന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും ഇതൊരു ജീവചരിത്ര സിനിമയൊന്നും അല്ല കേട്ടോ. മനതി ഗണേശന്റെ കായിക ജീവിതത്തിലെ പോരാട്ടങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം സഹിക്കേണ്ടി വന്ന കുറെ കാര്യങ്ങളുണ്ട്. അത്തരം സഹനങ്ങളൊക്കെ ഉൾക്കൊണ്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു ഉപസാങ്കല്പിക കഥയുമായിട്ട് സമർത്ഥമായിട്ട് ഇഴചേർക്കുകയാണ് സംവിധായകൻ ഈ ഒരു കഥയിലൂടെ ചെയ്തിരിക്കുന്നത്. ഒരു കാർഷിക ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് വളരുന്ന ഒരു കിട്ടാർ എന്ന കബഡി താരത്തിന്റെ ജീവൻ മരണ പോരാട്ടമാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ. ഇന്നത്തെ സെല്ലലോയിഡിൽ നമ്മൾ സംസാരിക്കുന്നത് ബൈസൺ എന്ന സിനിമയെ കുറിച്ചാണ്. തുടർന്ന് കേൾക്കാം സെല്ലലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. സെല്ലലൗഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. നമ്മൾ ഇന്ന് സെല്ലലൗഡിൽ സംസാരിക്കുന്നത് ബൈസൺ എന്ന സിനിമയെ കുറിച്ചാണല്ലേ. ധ്രുവിന്റെ ഞെട്ടിക്കുന്ന മേക്ക് ഓവറും താരനിരയുമാണ് കേട്ടോ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, അതെ, കിട്ടാൻ എന്നൊരു കഥാപാത്രമാണ് ധ്രുവ് ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത്. കുട്ടിക്കാലത്ത് അമ്മയെ നഷ്ടപ്പെട്ട കിട്ടാന്റെ ശ്വാസവും ആത്മാവും എന്ന് പറയുന്നത് കബഡിയാണ്. അതെ, കബഡി എന്ന ആ ഒരു ഗെയിമിനെയാണ് കിട്ടാൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത്. അരികുവൽക്കരിക്കപ്പെട്ട അതുപോലെ തന്നെ അടിച്ചമർത്തലുകൾ നേരിടുന്ന ഒരു ജനതയുടെ അതിജീവനത്തിന്റെയും അവരുടെ നിരാശയുടെയും ഒപ്പം അവരുടെ പ്രണയത്തിന്റെയും ഭാവങ്ങളെ അത്രമേൽ തീവ്രമായിട്ടാണ് ധ്രുവ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന് വേണ്ടി ശാരീരികമായിട്ടും മാനസികമായിട്ടും ധ്രുവ് നടത്തിയിട്ടുള്ളൊരു ഒരു കഠിനമായൊരു പരിശ്രമമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ ഒരു എഫേർട്ട് നമുക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് ഓരോ ഫ്രെയിമിലും വ്യക്തമായിട്ട് തോന്നും. ഭാവിയിൽ തമിഴകത്തെ മുൻനിര സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരാൻ പോകുന്ന താരം തന്നെയായിരിക്കും ധ്രുവ്. അത് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകും എത്രമാത്രം ആ ഒരു അഭിനയ പാഠവും വളർന്നിരിക്കുന്നു എന്നൊരു കാര്യമുണ്ടല്ലോ. അതുതന്നെ. അപ്പോൾ കിട്ടാൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിന്റെ പിതാവായിട്ട് എത്തുന്നത് പശുപതിയാണ് കേട്ടോ. സഹോദരിയായിട്ട് എത്തുന്നത് രജീഷ വിജയനാണ്. കാമുകിയുടെ വേഷത്തിൽ എത്തുന്നത് അനുപമ പരമേശ്വരനാണ്. ഇവരെല്ലാവരും അവരുടേതായ റോള് നല്ല വൃത്തിക്ക് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗ്രാമത്തിൽ രണ്ട് പ്രബല സംഘങ്ങളുടെ തലവന്മാരായ പാണ്ഡ്യരാജനെയും കന്ദസ്വാമിയെയും അവതരിപ്പിച്ച അമീർ സുൽത്താനും ലാലും സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വട ചെന്നൈയിലെ രാജന് ശേഷം അമീർ നടത്തുന്ന ഒരു അവസ്മരണീയമായ പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണ് ബൈസൺ എന്ന ഈ ഒരു സിനിമയിലെ ഈ ഒരു കഥാപാത്രം. സെല്ലലൗഡിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ധ്രുവ് വിക്രം നായകനായി എത്തിയ ബൈസൺ എന്ന സിനിമയെ കുറിച്ചാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് മുൻപായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലെ. മനോഹരമായ പാട്ട് വരുന്ന സെല്ലലൗഡിൽ പാട്ടുകൾക്ക് ശേഷം വേഗം തന്നെ തിരികെ എത്താം സെല്ലലൗഡിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Cell Aloud. Cell Aloud ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓൺ യുവർ അഹല്യ എഫ് എം 90.4 വിത്ത് മീ ആർ ജെ അഹല്യ. അതെ, ബേസൺ എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബേസൺ എന്ന സിനിമയെ കുറിച്ച് പറയുന്ന സമയത്തെ മൃഗങ്ങളുടെ രൂപങ്ങളും മാരി സെൽവരാജ് ബ്രില്യൻസും, അതെ, അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങൾ നോക്കുന്ന സമയത്തെ പരിയേറും പെരുമാൾ, കർണൻ, മാമനൻ എന്നിവയിലെല്ലാം പോലെ തന്നെ ഈ ചിത്രത്തിലും മാരി സെൽവരാജ് മൃഗങ്ങളെ രാഷ്ട്രീയ രൂപങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ജാതിയും അടിച്ചമർത്തലും അതിജീവനവും അടയാളപ്പെടുത്താനാണ് ഇത്തരം പ്രതീകങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബൈസൺ അഥവാ കാലമാടൻ എന്ന കാട്ടുപോത്ത് ഇവിടെ ഒരു കേന്ദ്ര രൂപമാണ്. ആ മൃഗത്തെ ദൈവമായി ആരാധിക്കുന്ന ഒരു സമുദായത്തിന്റെ കരുത്തിനെയും ഉഗ്രമായ ആത്മാവിനെയുമാണ് അത് ശരിക്കും ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി കബഡി എന്ന കായിക വിനോദത്തെ സിനിമയുടെ കാതലായി നിലനിർത്തുമ്പോൾ തന്നെ കായിക മേഖലയിലെ ആ ലോബിയിങ്ങും അല്ലെങ്കിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ആ കുടിപ്പകയും മാരി സെൽവരാജ് സമാന്തരമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കലയെയും കച്ചവടത്തെയും രാഷ്ട്രീയത്തെയും ഒരേ തട്ടിൽ കൃത്യമായി സമന്വയിപ്പിക്കുന്ന സംവിധായകന്റെ ഒരു ബ്രില്യൻസ് ഈ ഒരു സിനിമയിലും വ്യക്തമാണ്.

0: celluloid.
1: കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലുലോയിഡ് ആണ് കൂടെയുള്ളത്. ഇറ്റ്സ് മീ ആർജി ആയില്യ. ബൈസൺ എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് 1994 ജപ്പാനിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യ പാകിസ്ഥാൻ കബഡി മത്സരത്തിൽ നിന്നാണ് ഈ ഒരു ചിത്രം ആരംഭിക്കുന്നത്. വർത്തമാനകാലവും ഭൂതകാലവും അത് രണ്ടും ഇടകലരുന്ന നോൺ ലീനിയർ ശൈലിയിലാണ് ഈ ഒരു കഥ സഞ്ചരിക്കുന്നത്. ശക്തിദേവന്റെ മൂർച്ചയുള്ള എഡിറ്റിംഗ്, നിവാസ് കെ പ്രസന്നയുടെ വൈകാരികമായ സംഗീതവും ആ ഒരു പശ്ചാത്തല സംഗീതവും സിനിമയിലെ ആ വൈകാരികത നല്ല രീതിയിൽ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. എഴിൽ അറസിന്റെ ഛായാഗ്രഹണമാണ് ഈ ഒരു സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള ഫ്രെയിംസ് ആണ് കേട്ടോ, ഒരു പ്രതീകാത്മകമായ ഫ്രെയിംസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അത്തരത്തിലുള്ള ഫ്രെയിംസ് കൊണ്ട് ഈ ഒരു സിനിമ മനോഹരം തന്നെയാണ്. ചുരുക്കത്തിൽ വെറുമൊരു സ്പോർട്സ് മൂവി എന്നതിനപ്പുറം അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പ്രതിരോധത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ ഒരു അതിജീവനത്തിന്റെയും ശബ്ദം തന്നെയാണ് ബൈസൺ കാലമാടൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സിനിമാ പ്രേമികളും മാരി സെൽവരാജ് ചിത്രങ്ങളുടെ ആരാധകരും ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ബൈസൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമ കണ്ടു നോക്കുക. തമിഴ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഇത്തരം കഥാപാത്രങ്ങൾ, ഇത്തരം പ്ലോട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ പരിചയപ്പെട്ട സിനിമ ബൈസൺ. കൂടാതെ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലുലോയിഡുമായിട്ട് മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446779159 9447211.
1: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കോട്ടയത്ത് എന്ത് തേങ്ങയ ഉള്ളേന്ന് ചോദിക്കുന്ന ആൾക്കാരോട് കോട്ടയംകാർക്ക് ഇനി മുതൽ ഒറ്റ മറുപടി മാത്രം പറഞ്ഞാൽ മതിയാകും. 53.6 ആണ് കോട്ടയത്ത് എന്തുണ്ട്? 53.6. ആരോട് ചോദിച്ചാലും ഇപ്പോ ഈ ഒരു കാര്യം പറയും, പ്രത്യേകിച്ച് കോട്ടയംകാർ. ഈ 53.6 എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള മനുഷ്യര്. അതൊക്കെ എന്താണ് എന്ന് പറയാനായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഓൺ ടൈം എവറി ടൈം എന്ന പോലെ കാലിഡോസ്കോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്, ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. നമുക്ക് വേഗം പാട്ടുകളിലേക്ക് പോവാം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് മറ്റേ കാര്യം പറയാം. ഏത്? 53.6.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലോകമെമ്പാടുള്ള 1000+ നഗരങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് നടത്തിയിട്ടുള്ള ഒരു ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിൽ ക്വാളിറ്റി ഓഫ് ലൈഫിൽ കോട്ടയം നേടിയ സ്കോറാണ് ഈ 53.6. ഇനി സംഗതി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ ബാംഗ്ലൂരിനാണെങ്കിൽ 41.3, ന്യൂഡൽഹിക്കാണെങ്കിൽ 40.8, മുംബൈക്കാണെങ്കിൽ 38.8, ഹൈദരാബാദിനാണെങ്കിൽ 38.7. പക്ഷേ നമ്മുടെ അക്ഷര നഗരമായിട്ടുള്ള കോട്ടയത്തിനോ 53.6. അതായത് വലിയ വലിയ മെട്രോ നഗരങ്ങളുടെ തിരക്കിനിടയിൽ കോട്ടയം പറയുന്നത് അങ്ങോട്ട് മാറി നിൽക്കുക. ഇവിടെ ജീവിക്കാൻ കുറച്ചുകൂടെ സുഖമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റാങ്ക് കിട്ടിയെന്നാണ് കോട്ടയം പറയുന്നത്. കേരളത്തിലും കോട്ടയം തന്നെയാണ് മുമ്പിൽ. തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ ഇങ്ങനെയുള്ള നഗരങ്ങളെല്ലാം പിന്നിലാക്കി കോട്ടയം 1st എത്തിയിരിക്കുകയാണ് ക്വാളിറ്റി ഓഫ് ലൈഫിൽ. ഈ ആർക്കാണ് കോട്ടയം ഇഷ്ടം എന്ന തരത്തിലുള്ള നാട്ടുകാരുടെ അഭിപ്രായ സർവേ ഒന്നും അല്ല ഇത്. വരുമാനം, സാമ്പത്തിക സമത്വം, ഭവന ചെലവ്, ആയുർദൈർഘ്യം, കുറ്റകൃത്യ നിരക്ക്, വിനോദത്തിനും വിശ്രമത്തിനുമുള്ള സൗകര്യങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ, ജീവിതത്തിന്റെ നിലവാരത്തെയൊക്കെ സ്വാധീനിക്കുന്ന കുറേ അധികം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് കോട്ടയത്തിന് ഇപ്പം ഈ ഒരു റാങ്ക് കിട്ടിയിട്ടുള്ളത്. ലോക നഗരങ്ങളുടെ ഓവറോൾ റാങ്കിങ്ങിൽ കോട്ടയം 696rd. പക്ഷേ റാങ്കിംഗ് എന്തായാലും കേരളത്തിൽ 1st കോട്ടയം. കോട്ടയത്തുകാരോട് ചോദിച്ചാൽ അവർ പറയില്ലേ റാങ്കൊക്കെ അവിടെ നിൽക്കട്ടെ, കോട്ടയത്ത് ജീവിക്കുന്ന തന്നെ വേറെ ലെവലല്ലേ എന്ന് പറയും. പച്ചപ്പും ശാന്തതയും നാട്ടിൻപുറത്തിന്റെ വൈബും അതോടൊപ്പം ജീവിതത്തിന് വേണ്ട സൗകര്യങ്ങളും ഒക്കെ കോട്ടയത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഓ, നമുക്കിനി എന്നാ വേണം എന്നാണ് കോട്ടയംകാർ ചോദിക്കുന്നത്. 53.6 നമുക്ക്, അത് മാത്രം പോരെ എന്നാണ് പറയുന്നത്. എന്തായാലും അക്ഷര നഗരത്തിന് കിട്ടിയിട്ടുള്ള ഈ ഒരു പെരുമയ്ക്ക് ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് കാലിഡോസ്കോപ്പിൽ അടുത്ത പാട്ടിലേക്ക് പോവാം. നല്ലൊരു കിടിലൻ പാട്ടുകൾ വരുന്നുണ്ട്. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺലി ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വർക്ക് ഫ്രം ഹോം, വർക്ക് ഫ്രം ഹോം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വീട്ടിലിരുന്ന് ലാപ്ടോപ്പ് തുറന്ന് ജോലി ചെയ്യുക അല്ലെ, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുക. ആഹാ, ചില ആളുകൾക്ക് അതൊരു സുഖമാണ്, ചില ആളുകൾക്ക് സമാധാനമാണ്, ചില ആളുകൾക്ക് വീട്ടിലിരിക്കാനേ ഇഷ്ടമല്ല, എനിക്ക് വർക്ക് ഫ്രം ഹോം വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ളത് മാറ്റിയിട്ടേ വർക്ക് ഫ്രം ഫോറസ്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാവിലെ ലാപ്ടോപ്പ് തുറക്കുമ്പോൾ മുന്നിൽ കാണുന്നത് വീടിന്റെ ചുമരല്ല, കൊടും കാടായിരിക്കും. കാട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു വർക്ക് ഫ്രം കാട്. എസിയുടെ തണുപ്പിന് പകരം കാടിന്റെ കാറ്റ്, ട്രാഫിക് നോയ്സിന് പകരം പക്ഷികളുടെ ശബ്ദം, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ചെറിയൊരു ട്രക്കിംഗ് ആവാം. ഇനി ഇതൊക്കെ വെറും ഇമാജിനേഷൻ അല്ല കേട്ടോ, ചുമ്മാ ഞാനിരുന്നിട്ട് വിടുവായി തരം പറയല്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു വർക്കേഷൻ സൗകര്യം തുടങ്ങുകയാണ്. നമുക്ക് ഇതുവരെ അറിയാവുന്നത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നമ്മുടെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KFDC പ്രകൃതിയോട് ഇണങ്ങി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വർക്കേഷൻ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. വാവ് അല്ലെ, വാട്ട് എ പ്ലാൻ. ആദ്യഘട്ടത്തിൽ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് പത്തനംതിട്ടയിലെ ഗവി പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ, രണ്ടാമത്തേത് ഇടുക്കിയിൽ മൂന്നാറിനടുത്തുള്ള സൂര്യനെല്ലി ഏലം പ്ലാന്റേഷനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത്. അതായത് ലാപ്ടോപ്പ് ബാഗ് എടുത്ത് ഓഫീസിലേക്ക് പോകുന്നതിന് പകരം കാട്ടിലേക്ക് നമുക്ക് ഈ ലാപ്ടോപ്പ് ബാഗ് കൊണ്ടുപോവാം. 4 പകലും 3 രാത്രിയും 3 നേരത്തെ ഭക്ഷണം ഉൾപ്പെടെ പാക്കേജിന് 14,000 രൂപയും GST വരും. വർക്ക് ഫ്രം ഫോറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനൊരു സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ജോലി ചെയ്യാനുള്ള സൗകര്യവും ഇന്റർനെറ്റും ഭക്ഷണവും ഒക്കെ ഈ ഒരു പാക്കേജിലുണ്ട്. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ പോകാം, ടീമായിട്ട് ബുക്ക് ചെയ്ത് പോകാം. പക്ഷേ ജോലി ചെയ്ത് ചെയ്തിനി മതിയേ എന്നായാൽ അതിനും സൊല്യൂഷൻ ഉണ്ട്. ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുപാട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡ്സ് ഉണ്ടാകും, അവരുടെ കൂടെ ട്രക്കിങ്ങിന് പോവാം. ഗവിയിൽ ട്രക്കിംഗ് മാത്രമല്ല, ബോട്ടിംഗ് ഉണ്ട്, സൂര്യനെല്ലിയിൽ ബേർഡ് വാച്ചിങ് ഉണ്ട്, പിന്നെ ഏലം പ്ലാന്റേഷൻ ഒക്കെ വർക്കി കാണാനായിട്ട് പറ്റും. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കടലിൽ ചില VIP ഗസ്റ്റിനെയും കാണാം. പക്ഷെ അതിന് സെൽഫി എടുക്കാനൊന്നും അടുത്തേക്ക് പോകണ്ട, വർക്ക് ഫ്രം ഹോം ഒന്നും വേണ്ട, അവർ ഓൾറെഡി വർക്ക് ഫ്രം ഫോറസ്റ്റ് ആണല്ലോ. അപ്പോ ഓഫീസിലെ 4 ചുവരുകൾക്കിരുന്ന് ജോലി ചെയ്ത് മടുത്തെങ്കിൽ അതിനേക്കാൾ പ്രകൃതിയുടെ നടുവിലിരുന്ന് ജോലി ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും, വർക്ക് ലൈഫ് ബാലൻസ് ആവും എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം ലൈഫിൽ തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനി ചിലപ്പോൾ ആളുകളൊക്കെ ഈ വർക്ക് ഫ്രം ഹോം ചെയ്ത് ആദ്യമൊക്കെ ഈ വർക്ക് ഫ്രം ഹോം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ആ ഒരു അയ്യോ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്ത ആളുകൾ എന്ത് പറയും എന്നൊക്കെയുള്ളൊരു സാധനം വർക്ക് ഫ്രം ഫോറസ്റ്റിലും ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇതും സർവ്വസാധാരണമാവുമായിരിക്കും. അടുത്ത തവണ ബോസ് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എവിടെ ഇരുന്നാ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗവി എന്നൊക്കെ പറയുന്നത് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അങ്ങനെ ഒരു വർക്കേഷൻ, വർക്ക് ഫ്രം ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ട് വരികയാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. കലിഡോസ്കോപ്പിന്റെ സമയമാണ്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ റെസ്റ്റോറന്റിൽ കയറുന്നു, മെനു കാർഡ് എടുക്കുന്നു, ഒന്നാം പേജ്, രണ്ടാം പേജ്, മൂന്നാം പേജ്, ഇതെന്തായിരിക്കും, ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും, ഇതിന്റെ ഫോട്ടോ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെനു കാർഡ് അങ്ങോട്ട് ഇരുന്ന് വായിച്ച് പഠിക്കും. ഇതൊക്കെ നോക്കിയിട്ട് അവസാനം വെയിറ്റർ അടുത്ത് വരുമ്പോൾ, ചേട്ടാ ഒരു ചിക്കൻ ബിരിയാണി എന്ന് പറയുന്ന ആളുകളാണോ നിങ്ങളെ? അങ്ങനത്തെ ഉള്ള ആളുകൾ കുറച്ച് കൂടുതലുണ്ട്. അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ആളുകളുടെ എണ്ണം നോക്കുമ്പോഴത്തേക്കും ഒരുപാട് നേരം മെനു കാർഡ് നോക്കിയിട്ട് അവസാനം ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അങ്ങനെയാണ് നിങ്ങളെങ്കിൽ റിലാക്സ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. കാരണം റെസ്റ്റോറൻറ്റിൽ മെനു നോക്കുന്നത് വെറും ഒരു ശീലമാക്കി മാറ്റിയിട്ട് അവസാനം എപ്പോഴും കഴിക്കുന്ന അതേ ഫുഡ് തന്നെ ഓർഡർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ചില ആളുകൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ പുതിയ പുതിയ ഡിഷസ് ട്രൈ ചെയ്യും. ഇതെന്താണെന്ന് അറിയില്ല, പക്ഷെ ഓർഡർ ചെയ്ത് നോക്കാം, കഴിച്ചു നോക്കാം. അങ്ങനെ എക്സ്പെരിമെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മളിൽ ചില ആളുകൾ പുതിയത് എന്തിനാ, എനിക്ക് എന്റെ ഫേവറേറ്റ് ഫുഡ് അറിയാം, അല്ലെങ്കിൽ എനിക്ക് ചിക്കൻ ബിരിയാണി മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന ഒരു ടീമാണ് അല്ലേ. ഇതിന് പിന്നിൽ ഒരു ചെറിയ സൈക്കോളജി ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അൺസെർട്ടനിറ്റി ഇല്ലല്ലോ, ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിലില്ലല്ലോ. ടേസ്റ്റ് എങ്ങനെയായിരിക്കും നമുക്കറിയാം, സ്പൈസി ആയിരിക്കും നമുക്കറിയാം, വയറ് നിറയുമെന്ന് നമുക്കറിയാം. ഏറ്റവും പ്രധാനമായിട്ട് ഇഷ്ടപ്പെടുമെന്നൊരു ടെൻഷനില്ല. അതുകൊണ്ടാണ് മെനു കാർഡിൽ ഒരു 19 ഐറ്റം ഉണ്ടായാലും നമ്മുടെ ബ്രെയിൻ പറയുന്നത് അധികം നോക്കണ്ട, ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തോ എന്ന് പറയുന്നത്. അവസാനം വെയിറ്റർ വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്യും. കാരണം ചില കാര്യങ്ങളിൽ വെറൈറ്റി വേണം, പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്റെ ബിരിയാണി ഞാൻ ചതിക്കില്ല എന്ന് പറയുന്ന ആളുകൾ കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്ന കാര്യം. എന്തായാലും കാലിഡോസ്കോപ്പിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു ചായക്കടയിലെ എണ്ണയ്ക്ക് നിങ്ങളോട് പരാതി ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും: എണ്ണ ഒരിക്കൽ ഉപയോഗിച്ചാ പോരെ, എന്തിനാ വീണ്ടും വീണ്ടും ചൂടാക്കണേ ചേട്ടാന്ന്. പക്ഷെ സംഗതി തമാശയല്ല കേട്ടോ. ഭക്ഷ്യ സ്ഥാപനങ്ങളില്, ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളില് പാചക എണ്ണ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായിട്ടൊരു പ്രത്യേക പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഈ പരിശോധനയുടെ പേരെന്താണെന്നറിയോ? ഓപ്പറേഷൻ തെല്ലിമ. ഈ കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയില് 1834 ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്ന് 1436 ലിറ്റർ പാചക എണ്ണ പിടിച്ചെടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 74 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. 19 സ്ഥാപനങ്ങൾക്കെതിരെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നടപടിക്ക് ശുപാർശ ചെയ്തു. വഴിയോര ഭക്ഷണശാലകളുണ്ട്, ചായക്കടകളുണ്ട്, തട്ടുകടകളുണ്ട്, പലഹാര നിർമ്മാണ യൂണിറ്റുകളുണ്ട്. അങ്ങനെ എണ്ണയിൽ വറുത്ത വിഭവങ്ങൾ വലിയ തോതിൽ തയ്യാറാക്കിയ സ്ഥാപനങ്ങൾക്കൊക്കെയാണ് ഈ പറഞ്ഞ ഗതി വന്നത്, ഓപ്പറേഷൻ തെളിമ എന്ന പരിശോധനയിലൂടെ കുടുങ്ങിയത്. അപ്പൊ നമ്മളൊരു പുരിച്ച ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ എണ്ണ എത്ര തവണ ഉപയോഗിച്ചതാണെന്ന് ആരും ചോദിക്കാറില്ലല്ലോ. പക്ഷേ ഇനി മുതൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം: രുചി മാത്രം നോക്കിയാൽ പോരാ, അതെങ്ങനെ തയ്യാറാക്കിയതാണെന്ന് അറിയണം. കാരണം ക്രിസ്പി ആയൊരു സ്നാക്കിന്റെ പിന്നിൽ എത്ര തവണ ചൂടാക്കിയ എണ്ണയാന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ പാചക എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തെളിമ വരുന്നുണ്ട്, സൂക്ഷിച്ചോ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇനി ഒരു ചെറിയ കാര്യം കൂടെ അറിയണം. എണ്ണ മോശമായോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനൊരു മെഷർമെന്റ് ഉണ്ട്, ടി പി സി എന്നാണ് അതിന്റെ പേര്. ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ്, അതാണ് ടി പി സി. എണ്ണ എത്രത്തോളം ആവർത്തിച്ച് ചൂടാക്കിയതിന്റെ ഫലമായി ഗുണനിലവാരം നഷ്ടപ്പെട്ടു എന്ന് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൂചികയാണ്. നിലവിലെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം അനുസരിച്ച് ടി പി സി 25% കൂടുതലുള്ള എണ്ണ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. കാരണം എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ അതിൽ രാസവിഘടനം സംഭവിക്കുന്നു, പോളാർ കോമ്പൗണ്ട്സ് ഉൾപ്പെടെയുള്ള ബ്രേക്ക് ഡൗൺ പ്രൊഡക്ട്സ് രൂപപ്പെടുന്നു. അങ്ങനെ ഗുണനിലവാരം നഷ്ടപ്പെട്ട എണ്ണ തുടർച്ചയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഉപയോഗിച്ച എണ്ണ എന്താ ചെയ്യേണ്ടത്? കുപ്പിയിലാക്കി വെച്ചിട്ട് നാളെ വീണ്ടും ഉപയോഗിക്കാം എന്ന പരിപാടി നടക്കൂല. വലിയ അളവിൽ പാചക എണ്ണ ഉപയോഗിക്കുന്ന ഭക്ഷ്യ സ്ഥാപനങ്ങൾ എണ്ണയുടെ ഉപയോഗവും നിർമ്മാർജ്ജനവും സംബന്ധിച്ച് രേഖകൾ കൃത്യമായി സൂക്ഷിക്കണമെന്ന് നിയമമുണ്ട്. പിന്നെ ഉപയോഗിച്ച എണ്ണ അത് അംഗീകൃത ഏജൻസികൾക്ക് ബയോഡീസൽ നിർമ്മാണത്തിന് വേണ്ടി കൈമാറണം എന്ന് നിയമമുണ്ട്. പക്ഷേ നമ്മളൊരു കൺസ്യൂമർ എന്ന നിലയിൽ എന്താണ് ഓർക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു പൊരിച്ച പലഹാരത്തിന്റെ ക്രിസ്പി ടേസ്റ്റ് മാത്രം നോക്കേണ്ട, അതുണ്ടാക്കിയ എണ്ണയുടെ ക്വാളിറ്റി കൂടെ നമ്മൾ നോക്കണം. നാവിന് ഇഷ്ടപ്പെട്ടതെല്ലാം ശരീരത്തിനും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അതുകൊണ്ട് പുറത്തു നിന്ന് ഫ്രൈഡ് ഫുഡ് കഴിക്കുമ്പോൾ പേടിക്കണ്ട. പക്ഷെ അളവിലും വൃത്തിയിലും വിശ്വാസമുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും കുറച്ച് ശ്രദ്ധ കൊടുക്കാം. രുചിക്ക് വേണ്ടി കഴിക്കാം, പക്ഷെ ആരോഗ്യം മറന്ന് ഒരു പരിപാടിയും വേണ്ട എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ് കാലിഡോസ്കോപ്പ്. അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
3: ഹരിതഭൂമി

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന കുട്ടികൾക്ക് ഇനി പരീക്ഷയിലെ ഗ്രേസ് മാർക്ക് ലഭിക്കും. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി നടത്തിയ ഈ ഒരു സുപ്രധാന പ്രഖ്യാപനം പുതിയൊരു കാർഷിക സംസ്കാരത്തിന് തുടക്കമിടുകയാണ്. വെറൊരു ഗ്രേസ് മാർക്കിനപ്പുറം വളർന്നു വരുന്ന തലമുറയില് കൃഷിയോടും പ്രകൃതിയോടുമുള്ള സ്നേഹം എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? ഇതിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്ക് എന്താണ്? കുട്ടികളിൽ കൃഷിശീലമുണ്ടാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഈ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ മാത്രം പാഠപുസ്തകങ്ങൾ കാണാതെ പഠിക്കുന്ന ഇന്നത്തെ കുട്ടികളെ മണ്ണിലേക്കും പ്രകൃതിയിലേക്കും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ലക്ഷ്യമിട്ടാണ് സ്കൂളുകളിൽ കൃഷി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേവലം പരീക്ഷയിലെ ഏതാനും മാർക്കുകൾ മാത്രമല്ല, മറിച്ച് വരും തലമുറയെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും സ്വയം പര്യാപ്തതയെക്കുറിച്ചും ബോധവാന്മാരാക്കാനുള്ള വലിയൊരു കാർഷിക വിപ്ലവത്തിന്റെ തുടക്കം കൂടിയാണ്. ടെക്നോളജിയുടെയും മൊബൈൽ സ്ക്രീനുകളുടെയും ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് മണ്ണിൽ വിത്ത് വിതയ്ക്കാനും അതിന് വെള്ളമൊഴിച്ച് പരിപാലിക്കാനും സ്വന്തം അധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പച്ചക്കറികൾ വിളവെടുക്കാനും അവസരം ലഭിക്കുമുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പഠനത്തോടൊപ്പം തന്നെ കഠിനാധ്വാനത്തിന്റെ മൂല്യം മനസ്സിലാക്കാനായിട്ട് ഇത് കുട്ടികളെ സഹായിക്കുന്നു. ഗ്രേസ് മാർക്ക് എന്ന പ്രോത്സാഹനം കുട്ടികളിൽ വലിയൊരു മത്സര ബുദ്ധിയും ആവേശവും ഉണ്ടാക്കുമെന്നതിൽ സംശയമേയില്ല. എന്നാൽ ഇത് വെറും ഒരു മാർക്ക് വാങ്ങാനുള്ള വഴി മാത്രമായിട്ട് കാണാതെ അല്ലെങ്കിൽ മാറാതെ അവരുടെ ഉള്ളില് കൃഷിയോട് ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം വളർത്താൻ സഹായിക്കുന്ന രീതിയിൽ വേണം ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ. കുട്ടികളിലെ കൃഷിശീലത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ ഈ ഒരു ശീലം വളർത്തിയെടുക്കാം എന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കൃഷി എന്നത് വലിയ തോട്ടങ്ങളിലോ പാടങ്ങളിലോ മാത്രം ചെയ്യേണ്ട ഒന്നല്ല എന്നൊരു ബോധ്യമാണ് ആദ്യം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. വീട്ടിലെ ചെറിയ ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ അടുക്കളമുറ്റത്തെ ചെറിയൊരിടത്തോ സ്വന്തമായി ഒരു ചെടി നട്ടുകൊണ്ട് കുട്ടികൾക്ക് കൃഷിയിലേക്ക് കടന്നു വരാം. അവരവർക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളോ പൂച്ചെടികളോ തിരഞ്ഞെടുക്കാനായിട്ട് കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം. ഒരു വിത്ത് മുളച്ചു വരുന്നതിലെ അത്ഭുതം, അതിൽ ആദ്യത്തെ ഇല വരുന്നത്, പൂവിടുന്നത്, കായ്ക്കുന്നത് എന്നിങ്ങനെ ഓരോ വളർച്ചാഘട്ടവും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. ചെടികൾക്ക് ദിവസവും വെള്ളമൊഴിക്കാനും ഉണങ്ങിയ ഇലകൾ പറിച്ചു കളയാനുമുള്ള ചുമതല കുട്ടികളെ ഏൽപ്പിക്കുന്നത് വഴി അവരിലെ ഉത്തരവാദിത്ത ബോധം വളരും. കൃഷിയെ ഒരു വലിയ കടമയായിട്ടോ ഭാരമേറിയ ജോലിയായിട്ടോ കാണാതെ ഒരു കളി രീതിയിലോ സന്തോഷകരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടോ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം. സ്വന്തമായി നട്ട ചെടിയിൽ നിന്നുണ്ടാകുന്ന തക്കാളിയോ വെണ്ടയ്ക്കോ ഉപയോഗിച്ച് വീട്ടിൽ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ വിളവിന്റെ ക്രെഡിറ്റ് കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാവുകയും ചെയ്യും. കുട്ടികളിലെ കൃഷിശീലത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം രക്ഷിതാക്കൾ എന്തൊക്കെ ചെയ്യണം, മാതാപിതാക്കളുടെ പങ്ക് എത്രത്തോളമാണ് ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞുതരാം. മനോഹരമായ പാട്ടിന് ശേഷം

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കുട്ടികളിൽ കൃഷിശീലം വളർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് ആരാണെന്നറിയോ? അത് മാതാപിതാക്കളാണ്. ചളിയിൽ തുടരുത്, അഴുക്കാകുമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ മണ്ണിൽ കളിക്കുന്നതിൽ നിന്നും കൃഷി ചെയ്യുന്നതിൽ നിന്നും വിലക്കുന്ന രീതി മാതാപിതാക്കൾ ആദ്യം അവസാനിപ്പിക്കണം. മണ്ണിൽ കളിക്കുന്നതും മണ്ണുമായി ഇടപഴകുന്നതും കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന ശാസ്ത്രീയ സത്യം മാതാപിതാക്കൾ തിരിച്ചറിയണം. അവധി ദിവസങ്ങളിൽ കുട്ടികളുമായി സമയം ചെലവഴിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ നൽകുന്നതിന് പകരം അവരെ കൂട്ടി വീട്ടുതോട്ടത്തിലേക്ക് ഇറങ്ങുക. മാതാപിതാക്കൾ സ്വയം കൃഷി ചെയ്യുമ്പോൾ അത് കണ്ടുവരുന്ന കുട്ടികളും സ്വാഭാവികമായിട്ടും അതിലേക്ക് ആകർഷിക്കപ്പെടും. കുട്ടികൾക്ക് അനുയോജ്യമായ ചെറിയ തോട്ടപ്പണികൾ അവർക്ക് പകർന്നു കൊടുക്കുക. കൂടാതെ വിപണിയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളിലെ വിഷാംശത്തെക്കുറിച്ചും പ്രകൃതിദത്തമായ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളുമായിട്ട് സംസാരിക്കുക. കൃഷിയിൽ കുട്ടിക്ക് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഉദാഹരണത്തിന് ചെടി ഉണങ്ങിപ്പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അവരെ വഴക്കു പറയാതെ പുതിയൊരു വിത്ത് വീണ്ടും നട്ടുകൊടുക്കാനായിട്ട് മാതാപിതാക്കൾ കൂടെ നിൽക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലെ കൃഷിയെക്കുറിച്ചാണ്. ഇനി മനോഹരമായ ഒരു പാട്ട് വരുന്നു. പാട്ടിന് ശേഷം ബാക്കി വിശേഷങ്ങൾ അറിയാം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കുട്ടികളിലെ കൃഷിശീലത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്? അത് സ്കൂളുകളിലാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലെ പച്ചക്കറി തോട്ടങ്ങൾ വെറും ഒരു കാഴ്ച വസ്തുവായി മാറാതെയോ ജീവനക്കാർ മാത്രം പരിപാലിക്കുന്ന ഒന്നാകാതെയോ നോക്കേണ്ടത് അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. ഓരോ ക്ലാസുകൾക്കും അല്ലെങ്കിൽ ബാച്ചുകൾക്കും കൃഷിയിടത്തിൽ ചെറിയ ഭാഗങ്ങൾ വീതിച്ചു നൽകണം. ക്ലാസ് ഗാർഡൻ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും മികച്ച രീതിയിൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന കുട്ടികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഉപഹാരങ്ങൾ നൽകുകയും ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എല്ലാ കുട്ടികളെയും മണ്ണിലിറങ്ങി പണിയെടുക്കാനായിട്ട് അധ്യാപകർ പ്രോത്സാഹിപ്പിക്കണം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് കുട്ടികൾ തന്നെ വിളവെടുത്ത പച്ചക്കറികൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് കുട്ടികൾക്ക് നൽകുന്ന അഭിമാനം ചെറുതല്ല. വിത്ത് വിതയ്ക്കലും വിളവെടുപ്പും ആഘോഷമാക്കി മാറ്റാനായിട്ട് സ്കൂൾ അധികൃതർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും കൃഷിയെ നെഞ്ചിലേറ്റും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനി പാഠ്യപദ്ധതിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിൽനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളിലെ കൃഷിശീലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൃഷിയെ ഒരു തിയറി വിഷയമായി മാത്രം പുസ്തകത്തിൽ പഠിപ്പിക്കാതെ പ്രായോഗിക പരിശീലനത്തിന്, അതായത് പ്രാക്ടിക്കൽസിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ പാഠ്യപദ്ധതി പുനഃസംഘടിപ്പിക്കണം. ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെയും പ്രായത്തിന് അനുയോജ്യമായ കാർഷിക പാഠങ്ങൾ സിലബസിന്റെ ഭാഗമാക്കണം. മണ്ണു പരിശോധന, ജൈവവള നിർമ്മാണം, കമ്പോസ്റ്റിംഗ്, തുള്ളിനന, വിത്ത് സംരക്ഷണം എന്നിവയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പ്രായോഗികമായി പഠിപ്പിക്കാം. കൂടാതെ നമ്മുടെ പരമ്പരാഗത കാർഷിക അറിവുകളും നാടൻ വിത്തുകളെ കുറിച്ചുള്ള വിവരങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തുക. ഇതിനു പുറമെ ITI അധിഷ്ഠിത ആധുനിക കൃഷി രീതികളായ ഡ്രോൺ ഉപയോഗം, വെർട്ടിക്കൽ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ് എന്നിവയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകളും പുതിയ തലമുറയ്ക്ക് നൽകണം. ഇതിനായിട്ട് കാർഷിക മേഖലയിലെ വിദഗ്ധരെയും അനുഭവ സമ്പന്നരായിട്ടുള്ള പ്രാദേശിക കർഷകരെയും സ്കൂളുകളിലേക്ക് ക്ഷണിച്ച് ക്ലാസുകൾ എടുപ്പിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലെ കൃഷിശീലത്തെക്കുറിച്ചാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്കെല്ലാം വരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കൃഷി ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് ലഭിക്കുന്നത് പച്ചക്കറികൾ മാത്രമല്ല, മറിച്ച് മികച്ച ശാരീരിക മാനസിക ആരോഗ്യം കൂടിയാണ്. ഇന്നത്തെ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന കമ്പ്യൂട്ടർ മൊബൈൽ അഡിക്ഷനും വിഷാദം അമിതവണ്ണം എന്നിവയ്ക്കുള്ള ഏറ്റവും മികച്ച പ്രതിവിധിയാണ് മണ്ണിലിറങ്ങിയുള്ള അധ്വാനം. മണ്ണിൽ പണിയെടുക്കുമ്പോൾ കുട്ടികൾക്ക് കഠിനമായ ശാരീരിക വ്യായാമം ലഭിക്കുന്നുണ്ട്. പ്രകൃതിദത്തമായിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ സി ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ മണ്ണിലുള്ള നല്ല ബാക്ടീരിയകളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് കുട്ടികളുടെ മസ്തിഷ്കത്തിൽ സെറട്ടോണിൻ എന്ന സന്തോഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഒരു വിത്ത് നട്ട് അത് വളർന്നു വലുതാകുന്നത് വരെ കാത്തിരിക്കുന്നതിലൂടെ കുട്ടികളിലെ ക്ഷമ എന്ന വലിയ ഗുണം രൂപപ്പെടുന്നു. പരാജയങ്ങളെ അതിജീവിക്കാനും പ്രകൃതിയിലെ പ്രതിസന്ധികളെ നേരിടാനുമുള്ള മാനസിക കരുത്ത് കൃഷി കുട്ടികൾക്ക് നൽകുന്നുണ്ട്. കുട്ടികളിലെ കൃഷിശീലത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരു കർഷകൻ നേരിടുന്ന വെല്ലുവിളികളും അധ്വാനവും ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ചറിയുന്ന ഒരു കുട്ടി ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണം പാഴാക്കില്ല. തനിക്ക് മുന്നിലെത്തുന്ന ഓരോ തരി അന്നത്തിന് പിന്നിലും ഒരു കർഷകന്റെ വിയർപ്പുണ്ട് എന്ന തിരിച്ചറിവ് അവരിൽ ഉണ്ടാകുന്നു. കൃഷിയിലൂടെ കുട്ടികളിൽ പ്രകൃതിയോടും മറ്റ് ജീവജാലങ്ങളോടുമുള്ള സ്നേഹം വർദ്ധിക്കുന്നു. അനാവശ്യമായി മരങ്ങൾ വെട്ടിമാറ്റാനോ പരിസ്ഥിതിയെ നശിപ്പിക്കാനോ അവർ മുതിരില്ല. പ്രകൃതി സംരക്ഷണം എന്നത് പുസ്തകത്തിൽ വായിക്കുന്ന വചനമല്ല, മറിച്ച് അനുവർത്തിക്കേണ്ട ജീവിത രീതിയാണെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. കൂട്ടമായിട്ട് കൃഷി ചെയ്യുമ്പോൾ കുട്ടികളിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു ടീം വർക്ക്, നേതൃത്വ പാഠവം, ആശയവിനിമയ ശേഷി എന്നിവ സ്വാഭാവികമായിട്ട് വികസിക്കും. ഭാവിയിൽ മികച്ചൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് ഈ അനുഭവങ്ങൾ സഹായിക്കുകയും ചെയ്യും. കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലെ കൃഷിശീലത്തെക്കുറിച്ചാണ്. ഇനി ഒരു പാട്ട് കേൾക്കാം, പാട്ടിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കും.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുട്ടികളിലെ കൃഷിശീലത്തെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കൃഷിയിൽ ഗ്രേസ് മാർക്ക് നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് പുതിയൊരു ഉണർവ് നൽകുമെന്നതിൽ സംശയമേയില്ല. എന്നാൽ ഇത് കടലാസിൽ ഒതുങ്ങാതെ ഒരു പ്രഖ്യാപനമായി മാറാതെ കൃത്യമായ മേൽനോട്ടത്തോടെയും സുതാര്യമായും നടപ്പിലാക്കാനായിട്ട് അധികൃതർ ശ്രദ്ധിക്കണം. വിദ്യാലയങ്ങളെ പച്ചപ്പണിയിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ കുട്ടിയുടെയും വീട്ടിലും ഒരു കുഞ്ഞു അടുക്കളത്തോട്ടം ഉറപ്പാക്കാനായിട്ട് ഈ പദ്ധതി വഴി സാധിക്കണം. നാളെ നമ്മുടെ നാട് നേരിടാൻ പോകുന്ന വലിയൊരു ഭക്ഷ്യപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പ്രാപ്തിയുള്ള ഒരു പുതിയ കർഷക തലമുറ ഇവിടെ വളർന്നു വരണം. പേന പിടിക്കുന്ന കൈകൾ മണ്ണിൽ വിത്ത് വിതയ്ക്കട്ടെ. പഠനത്തോടൊപ്പം കൃഷിയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന കുട്ടികളിലൂടെ സുരക്ഷിതമായ ഒരു നാളെ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കട്ടെ. വിദ്യാർത്ഥികളിൽ കൃഷിശീലം വളർത്തുന്നതിൻ്റെയും ഗ്രേസ് മാർക്ക് പദ്ധതിയുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടികളെയും മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അവരിലൂടെ പുതിയൊരു പച്ചപ്പുള്ള കേരളത്തെ നമുക്ക് സൃഷ്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകയാണ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഹോം കമ്മിങ് ഡേ ആണ് ഇന്ന്. ഹോം കമ്മിങ് ഡേ, ആരാണ് ഹോമിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഏഷ്യൻ ഗെയിംസിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളത്തിലിറങ്ങിയ നമ്മുടെ സ്റ്റാർസ്, താരങ്ങൾ മെഡലുകളായിട്ട് അഭിമാനമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ദിവസമാണ്. അപ്പൊ നമുക്കറിയാം, ഏഷ്യൻ ഗെയിംസ് ഒക്കെ കഴിഞ്ഞു, നമുക്ക് കുറെ മെഡലുകളൊക്കെ കിട്ടി. പല ഇവന്റിലും നമ്മളിങ്ങനെ തീ വാർന്ന പോരാട്ടമായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷെ എന്നാലും മിന്നുന്ന വിജയങ്ങളായിട്ടാണ് നമ്മള് നമ്മുടെ കുട്ടികൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് അല്ലെ. ഏഷ്യൻ ഗെയിംസ് അങ്ങനെ കൊടിയിറങ്ങുമ്പോഴത്തേക്കും ഓവറോൾ മെഡൽ ടാലിയിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ്. അതൊരു മോശം സ്ഥാനമൊന്നും അല്ല, നാലാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു സ്ഥാനമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും കളത്തിലിറങ്ങി പൊരുതി നേടിയ ഓരോ മെഡലിനും ഓരോ അത്ലറ്റിനും ഒരു ബിഗ് കോൺഗ്രാജുലേഷൻസ് കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഡേ, നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇന്ത്യക്ക് വേണ്ടി മാക്സിമം മെഡൽസ് നേടിയത് നമ്മുടെ പെൺകുട്ടികളാണ് എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടൊരു എക്സ്ട്രാ ഹാപ്പിനെസ് ഉണ്ട് അല്ലെ, എനിക്കുണ്ട് കേട്ടോ, നിങ്ങൾക്കുണ്ടോ? അപ്പൊ എന്തായാലും ഏഷ്യൻ ഗെയിംസ് ഒക്കെ കഴിഞ്ഞു, ഫസ്റ്റ് പൊസിഷനിൽ ചൈനയാണ്, നാലാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം. അപ്പോ ഈ സന്തോഷത്തിന്റെ എനർജിയിൽ നേരം കളയാതെ നമുക്ക് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് പോവാം. അപ്പോ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങളുടെ കൂടെ ഞാൻ അഭിരാമി ഉണ്ടാവും. അപ്പോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചോദിക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, ഇഷ്ടമുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അതിന് മൂന്ന് വഴികളാണുള്ളത്, മൂന്ന് വഴികളാണുള്ളത്. എന്നെ കോൾ ചെയ്യാം, 8281509000 എന്ന നമ്പർ, അല്ലെങ്കിൽ അതേ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം, 82 81 50 90 00. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയും റിക്വസ്റ്റുകൾ ഇങ്ങോട്ട് പോന്നോട്ടെ. അപ്പൊ പെട്ടെന്നായിക്കോട്ടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ട്രാക്കിലേക്ക് പോവാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ് അഹ്ലിയ FM 90.4. ഹേ
1: ആണ്ടവനേ ആണ്ടി മനസ്സേ, ഹേ തൈ പിറന്നേ കോടി പറന്നേ, ഹേ ആണ്ടവനേ ആണ്ടി മനസ്സേ, ഹേ തൈ പിറന്നേ കോടി പറന്നേ, ഏ തെര ഇഴുക്ക് എന്നാച്ചിമുത്ത്, ഏ മത്തളം കൊട്ട്.

0: നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരി, അഭിപ്രായത്തോടുള്ള
0: ഷൈഫുദ്ദീൻ ചേട്ടാ, എന്താണ് വിശേഷം? അടിപൊളിയല്ലേ?
1: നല്ല വിശേഷം, സൂപ്പർ ആയിട്ട്. ടാപ്പിലാണ് ഇരിക്കുന്നത്, കൊഴിഞ്ഞാൻ പറയുന്നത്.
0: നല്ല വെയില്, നല്ല വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. തലയൊക്കെ
1: കറങ്ങുമ്പോ
0: ഓക്കെ. അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാണ്? ഇന്നൊന്ന് കൂളാക്കാൻ വേണ്ടി നമുക്ക് പാട്ട് കേൾക്കണം. അപ്പൊ ഏത് പാട്ടാ
1: കേൾക്കണം?
0: ഓക്കെ ഓക്കെ, ഒരു വല്ലാത്തൊരു പാട്ടാണ്. ഞാൻ ആ പാട്ട്
1: വെച്ചാ
0: പറയൂ, വേഗം പറയൂ.
1: നമ്മുടെ ഇരട്ടയാൽ പോളി ഷാപ്പിലുള്ള പാർവതി ടൈലറിംഗ് ഷാപ്പിലുള്ള സൗമ്യ ചേച്ചിക്കും സൗമ്യ ചേച്ചി കടയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ചേച്ചിമാർക്കും വേണ്ടി വെച്ചുകൊടുക്കാം.
0: ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. ഷൈഫുദ്ദീൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്, ചോദിച്ച പാട്ട് പാടിയിരിക്കുന്നത് എസ് പി ബിയും ജാനകി അമ്മയും ചേർന്നിട്ടാണ്. രണ്ട് പേരും കൂടെ ചേർന്ന് പാടി മനോഹരമാക്കിയ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോണേ. സന്ധ്യയ്ക്ക് വന്ന കിളി എന്ന സിനിമയിലെ പാട്ട്, 1995 റിലീസ് ചെയ്തിട്ടുള്ള സിനിമയിലെ പാട്ടാണ്. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ട് ചോദിച്ചുകൊണ്ട് ദാ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. ആർ ജെ ടീമിലുള്ള എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വേട്ടാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്റെ മരുമകൻ ധനീഷിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, വിഷ് ചെയ്യണം. അപ്പൊ ധനീഷ്, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുകയാണ് ധനീഷിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും. അപ്പോ 8th October ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഡ്വാൻസ് ആയിട്ടുള്ള വിഷസ് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞത് അഡ്വാൻസ് ആയിട്ടുള്ള വിഷസ് ആയിട്ട് അങ്ങോട്ട് സ്വീകരിക്കുക എന്ന് പറയാണ്. അടുത്ത ഒരു പാട്ട് എന്ന് പറയുന്നത് ധനീഷിന് വേണ്ടിയിട്ട് സുഗു ആണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. സുഗു ഫ്രം പിരായിരി. പെരുമഴക്കാലം എന്ന സിനിമയിലെ കല്ലായി കടവത്ത് എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എം ജയചന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച് സുജാത ചേച്ചിയും പി ജയചന്ദ്രനും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
1: യെസ്, അങ്ങനെ സമയം 12 കഴിഞ്ഞ് 20 ആയപ്പോ പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്? എന്താ ചൂടല്ലേ?
2: നല്ല
1: സുഖമുണ്ടോ?
2: ഓക്കെ,
1: അപ്പൊ പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ?
2: പാട്ട് തെച്ചിപ്പൂവേ മിഴുതുറക്കു തേക്കുണ്ണം വന്നു കാമുകൻ. ഈ പാട്ട് നമ്മുടെ മാധവാട്ടൻ, കൃഷ്ണാട്ടൻ, ശറുപ്പുക്ക, ഗുരുവരിപ്പൻ ചേട്ടൻ, ഇന്ദ്രിച്ചേച്ചി പെരുവമ്പ്, നമ്മുടെ ശീപച്ചേച്ചി കുമരകം, മുഹമ്മദ് ക പട്ടാമ്പി, പിന്നെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും കഴിഞ്ഞു.
1: കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും പാട്ട് വെച്ച് തരാം. ഓക്കെ, ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ബഷീർക്കയാണ്. ബഷീർക്ക ചോദിച്ച പാട്ട് ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1980 റിലീസ് ചെയ്ത സിനിമയാണ്. ആ സിനിമയിലെ തെച്ചിപ്പൂവേ മിഴി തുറക്കൂ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വന്നിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത് തീർത്ഥ ഫ്രം കച്ചേരിപ്പടി. ഹായ് ചേച്ചി, എനിക്ക് അമ്പാടി പയ്യകൾ മെയ്യും എന്ന പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് തീർത്ഥയുടെ മെസ്സേജ്. അപ്പൊ എന്തായാലും ആ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്ന ർത്തയ്ക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം, പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾക്ക് അന്തിമ രൂപമായിട്ടില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ സ്വപ്നമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ 5 ഗഡു അനുവദിച്ചു. മുസലിസ് പൈതൃക പദ്ധതി പരിഷ്കരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ തുടരുകയാണെന്നും അന്തിമ രൂപമായിട്ടില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ മ്യൂണിക് ലീഡേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അവർ. രണ്ട് രാജ്യങ്ങളും തമ്മിൽ സമവായത്തിലെത്തിയതായും വ്യാപാര സന്തുലിതാവസ്ഥയ്ക്ക് ഇന്ത്യ അനുകൂലമാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ചർച്ചാവേദികളിലൂടെയാണ് കഴിയുകയെന്നും ധനമന്ത്രി അറിയിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച 5 ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 2026 അവസാനത്തോടെ വ്യാപാര കരാർ അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ചർച്ചകൾ ഈ മാസം 9 വരെ തുടരും. കഴിഞ്ഞ മാസം 18 ന്യൂഡൽഹിയിലാണ് ഇതിനു മുൻപ് ചർച്ചകൾ നടന്നത്. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമെലിൻ 3 ഔദ്യോഗിക സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാര നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക നൂതന ആശയങ്ങൾ, മൊബിലിറ്റി, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ചർച്ച. വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി DS ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ടെൽ അവീവിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനം ഇസ്രായേലിലെ വിമാനത്താവളത്തിലോ കെട്ടിടത്തിലോ മറ്റൊരു വിമാനത്തിലോ ഇടിച്ചിറക്കാനായിരുന്നു ഒമാനി സഹപൈലറ്റിന്റെ ശ്രമമെന്ന് വെളിപ്പെട്ടതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറസ്റ്റിലായ പൈലറ്റ് ഹമാം അൽ ഹമാമിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. SIR തീരുമാനങ്ങളുടെ പേരിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മറ്റ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും സമ്മതമില്ലാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജിക്കാർ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ആരെയും ആശ്രയിക്കാതെ സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ സ്വപ്നമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 കർമ്മ പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് ഷീ സ്കൂട്ടർ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലെ കുടുംബങ്ങൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ചടങ്ങിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ താക്കോൽ മുഖ്യമന്ത്രി കൈമാറി. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട്ട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ 5 ഗഡു അനുവദിച്ചു. 428.14 കോടി രൂപയ്ക്കാണ് അനുമതിയായത്. ഇതിന് ആനുപാതികമായി സംസ്ഥാന വിഹിതമായി 424 ഏക്കറിലധികം ഭൂമിയും കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട്. പാലക്കാട്ട് നിന്നും ഫൈസൽ അലിമുത്ത്.
1: ഇതോടെ പദ്ധതിക്കായുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതത്തിന്റെ 90% കോർപ്പറേഷന് ലഭിച്ചു കഴിഞ്ഞു. 5 ഇതുവരെ 1362.60 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ 1313 ഏക്കറിലധികം ഭൂമിയും കൈമാറിയിട്ടുണ്ട്. പുതുശ്ശേരി സെന്ററിൽ 356 ഏക്കറും കണ്ണമ്പറയിൽ 68 ഏക്കറുമാണ് ഏറ്റവും ഒടുവിൽ കൈമാറിയത്. പാലക്കാട് IIT തിരുച്ചിറപ്പള്ളി NIT നേതൃത്വത്തിൽ അടിസ്ഥാന സൌകര്യ വികസന ഡിസൈൻ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്.
0: ഒരു വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ചരിത്ര അന്വേഷികളെയും സഞ്ചാരികളെയും ആകർഷിക്കും വിധം മുസിരിസ് പൈതൃക പദ്ധതിയെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. മുസിരിസിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. മുസിരിസ് ജലയാനങ്ങളുടെ പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൈതൃക വഴികളിലൂടെ നടത്തുന്ന ജലയാത്ര ഏവർക്കും അവിസ്മരണീയമായ അനുഭവമാകുമെന്നും വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. നല്ല സിനിമകൾ വിദ്യാർത്ഥികൾക്ക് കാണാൻ അവസരമൊരുക്കുകയാണ് ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. തിരുവനന്തപുരം വഴുതക്കാട് വിമൻസ് കോളേജിൽ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സാംസ്കാരിക വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. പട്ടയം കിട്ടുന്നത് ഏതൊരു ഭൂരഹിതന്റെയും സ്വപ്നമാണെന്നും ആ സ്വപ്നം നടപ്പാക്കുകയാണ് UDF ഗവൺമെന്റെന്നും മന്ത്രി KM ഷാജി കാസർകോട്ട് പറഞ്ഞു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലെ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉച്ചകഴിഞ്ഞ് കാറടുക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇടപ്പള്ളിയിൽ സ്പായിൽ ജോലി വാഗ്ദാനം ചെയ്ത യുവതിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ശ്രീരാജ്, തൃക്കാക്കര സ്വദേശി ജിത്ത് മാർട്ടിൻ എന്നിവരാണ് പിടിയിലായത്. സ്പായുടെ മറവിൽ ആവശ്യക്കാർക്ക് യുവതികളെ എത്തിച്ചു നൽകുന്ന സംഘത്തിലെ കണ്ണികളാണ് പ്രതികളെന്ന് പോലീസ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഈ വർഷത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 3 ഫിസിയോളജി മെഡിസിൻ പുരസ്കാരം പ്രഖ്യാപിക്കും. നാളെ ഉച്ചകഴിഞ്ഞ് ഭൌതികശാസ്ത്ര നൊബേലും മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് രസതന്ത്രത്തിലും ഈ മാസം 8 സാഹിത്യ നൊബേലും പ്രഖ്യാപിക്കും. തൃശൂരിൽ കായികമേളയ്ക്കിടെയുണ്ടായ അപകടത്തിന്റെ കാരണം അപ്രതീക്ഷിതമായുണ്ടായ മഴയും കാറ്റുമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാവസ്ഥാ പ്രവചനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ 4 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് UDFൽ കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്ന വിമർശനമുയർത്തിയ കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയും AICC നേതാക്കളെയും കണ്ട് ചർച്ച നടത്തിയേക്കും. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും MPയുമായ കെ സുധാകരന്റെ പേരിൽ സാമൂഹ്യമാധ്യമത്തിലൂടെ വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ പറഞ്ഞു എന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയെന്നാണ് കേസ്. രാജീവ് PR രാജീവ് എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിനെതിരെയാണ് കേസ്. അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് കെ സുധാകരൻ പരാതി നൽകിയിരുന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി അധിക ബാച്ചുകൾ അനുവദിച്ചതിൽ അഴിമതി നടന്നതായി മുൻ വിദ്യാഭ്യാസ മന്ത്രി KV ശിവൻകുട്ടി ആരോപിച്ചു. പുതിയ ബാച്ചുകൾ അനുവദിച്ചതിൽ 300 കോടി രൂപയുടെ അഴിമതിയാണ് സംശയിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അധ്യാപക നിയമനത്തിന് ഇന്റർവ്യൂ ബോർഡിൽ മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിയത് അഴിമതി നടത്താനാണെന്ന് ശിവൻകുട്ടി ആരോപിച്ചു. ഇവർക്ക് ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കാൻ അധികാരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട്ട് CPIM വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗത്തിന് നാളെ തുടക്കമാകും. പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രതിനിധികളും ബഹുജന സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെ 125 പേർ വിപുലീകൃത യോഗത്തിൽ പങ്കെടുക്കും. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്ക തിരുനാളിന് ഇന്ന് കൊടിയേറ്റം. രാവിലെ ബസലിക്ക റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് കൊടി ഉയർത്തിയതോടെ ഈ മാസം 22 വരെ നീളുന്ന തിരുനാൾ ആഘോഷം ആരംഭിച്ചു. 18 ദിവസമാണ് തിരുനാൾ ആഘോഷം. ആദിമൂലം വെട്ടിക്കോട്ട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ആയില്യ മഹോത്സവം നാളെ. മാവേലിക്കര താലൂക്കിന് പുറമെ കായംകുളം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കായംകുളം നഗരസഭ, കൃഷ്ണപുരം, പത്തിയൂർ, കണ്ടല്ലൂർ, ദേവികുളങ്ങര എന്നീ പഞ്ചായത്തുകളിലെ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി നൽകിയത്. ഇന്ത്യ ഉറുഗ്വായ് അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരം നാളെ കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബേക്ക് എക്സ്പോ 2026 ആറാം പതിപ്പിന് വെള്ളിയാഴ്ച അങ്കമാലിയിൽ തുടക്കമാകും. 3 പരിപാടി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 10 ബേക്ക്നെസ്റ്റ് 2026 ദ ഫുഡ്ടെക് ഇന്നൊവേഷൻ പിച്കത്തോൺ മുഖ്യമന്ത്രി BD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ബേക്കറി ഫുഡ് പ്രോസസിംഗ് മേഖലയുടെ ഏറ്റവും വലിയ വ്യാപാര സംഗമങ്ങളിലൊന്നായ ബേക്ക് എക്സ്പോയിൽ 700+ പ്രദർശന സ്റ്റാളുകൾ ഉണ്ടാകും. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ 15 സംസ്ഥാന സമ്മേളനം ഈ മാസം 9 തലശ്ശേരിയിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ അറിയിച്ചു. 9 രാവിലെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് VG അരുൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾക്ക് അന്തിമ രൂപമായിട്ടില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ സ്വപ്നമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ 5 ഗഡു അനുവദിച്ചു. മുസ്രിസ് പൈതൃക പദ്ധതി പരിഷ്കരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ 4 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446000915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. അങ്ങനെ പാട്ടുകൾക്കും പ്രാദേശിക വാർത്തകൾക്കും ശേഷം ദാ വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ ഒന്നിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
4: ഹലോ,
3: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
4: ഉണ്ണികൃഷ്ണനാണ് പേര്.
3: ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എവിടുന്നാ വിളിക്കണേ? നല്ലേപ്പിള്ളി അല്ലേ? ഹലോ, കേക്കുന്നുണ്ടോ? ആ, അപ്പൊ പറയൂ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
4: സൂര്യൻ പറഞ്ഞ ഒരു തമിഴ് സിനിമയുണ്ട്, അതിലെ 18 വയസ്സ് ഇളമൊട്ട മനുഷ്യ പറഞ്ഞൊരു പാട്ട്.
3: ഓക്കെ, ഈ പാട്ട് ആർക്കാട് ഡെഡിക്കേഷൻ? എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ചോദിച്ചത് സൂര്യൻ എന്ന തമിഴ് സിനിമയിലെ 18 വയസ്സ് എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. നമുക്ക് ആ പാട്ട് എന്തെങ്കിലും കേൾക്കാം. അതിന് ഒപ്പം വരുന്ന മറ്റൊരു പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ജിഷ്ണു ആണ്. ഫെജോയുടെ കൂടെ തുള്ള് എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. ചിന്താധമനിയിൽ ധൂളി കയറി എങ്ങനെയെടുക്കും ശ്വാസം, ഇങ്ങനെയാണ് ഈ ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ പലപ്പോഴും റാപ്പ് സോങ്സ് പറയുന്ന സമയത്ത് പല ആളുകൾക്കും എതിർപ്പുണ്ട്, എന്തെന്നായത്, എന്തൊക്കെയാണോ പാട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇതിന്റെ ലിറിക്സ് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഹൈലി മീനിങ് ഫുൾ ആയിട്ടുള്ള ലിറിക്സ് പല റാപ്പ് സോങ്സിനും ഉണ്ടാകും. ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള വരികളുണ്ട്, ആഴത്തിലുള്ള വരികൾ, ചിന്തകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയ ഒരു പാട്ടാണ് ഫെജോയുടെ കൂടത്തുള്ളെന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ശരിക്കും കേൾക്കണം, ഞാൻ അതിന്റെ മ്യൂസിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്, അതിന്റെ വരികളെക്കുറിച്ചാണ്, വരികളുടെ ആഴത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തായാലും ജിഷ്ണുവിന് വേണ്ടിയിട്ട് ഫെജോയുടെ ആ ഒരു പാട്ടും കേൾക്കാം. ഒപ്പം സൂര്യൻ എന്ന സിനിമയിലെ പാട്ടും വരുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: എസ് പി ബിയുടെ ചിരിയാണ് നമ്മൾ ലാസ്റ്റ് കേട്ടത്. എസ് പി ബിയും ജാനകി അമ്മയും ചേർന്ന് പാടിയ പാട്ടാണ് സൂര്യൻ എന്ന സിനിമയിലെ ഈ ഒരു പാട്ട്. പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 53 മിനിറ്റ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ,
0: ഹലോ പ്രമീല ചേച്ചി, എന്താണ് വിശേഷം? സുഖമായിട്ട് പോണു അല്ലേ?
1: അപ്പൊ
0: പറയൂ. എന്റെ പേര് അഭിരാമി എന്നാണ്. അതെ അതെ. അപ്പൊ പ്രമീല ചേച്ചി, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? പറയൂ. ആ, ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: അത് ബേബി ഷാരിന് കോട്ടേക്കാട്.
0: ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ബൈ. നമ്മളെ വിളിച്ചത് പ്രമീല ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ വളരെ രസമുള്ളൊരു പാട്ടാണ്. ഒരു ക്യൂട്ട് സോങ് ആണ്. അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചു വന്നിട്ടുള്ള മെസ്സേജ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ് ആണ്. ശാന്തി സുമേഷ് ഫ്രം എലപ്പുള്ളി. ഗുഡ് ആഫ്റ്റർനൂൺ അഭിരാമി. രാക്കടൽ കടഞ്ഞെടുത്ത രാഗമുത്തു പോലെ മൂവി കല്യാണരാമൻ, ഇങ്ങനെയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി. ചേച്ചിയുടെ ആ ഒരു ഫേവറേറ്റ് സോങ്ങും വരുന്നു ഓൺ അഹല്യ FM 90.4. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ലൈവ് ആയിട്ട് പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ, അല്ലെങ്കിൽ വിളിച്ചോളൂ 0881509000.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
5: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: Listen without break. Where are they from?

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. മോഹൻ സീതാരാം മ്യൂസിക് ചെയ്ത പാട്ടാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്, കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഞാൻ കോട്ടയത്തുനിന്ന് ബേബിശാലിനിയാണ്.
0: ബേബിശാലിനി എന്ന പേര് കേട്ടപ്പോ ഞാൻ അവിടെ വീണു കേട്ടോ, ഞാൻ വീണു. ഞാൻ
1: മാഡം ലോട്ടറി കച്ചവടമാണ് ചെയ്യുന്നത്. അഭിരാമി മാഡം ആണോ?
0: അതെ, അഭിരാമി. അഭിരാമി എന്ന് പറഞ്ഞാ മതി. അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ പേരാരാ ഇട്ടത്?
1: എന്താണ്
0: ഈ ബേബിശാലിനി ആരാ പേര് വെച്ചത്?
1: അച്ഛനായിരിക്കാം.
0: ഇഷ്ടാണോ ഈ പേര്? ഇഷ്ടാണോ?
1: എന്തോ,
0: ഈ പേര് ഇഷ്ടമാണോ ബേബിശാലിനിക്ക്? ഈ പേര് ഇഷ്ടമാണോന്ന്?
1: ഏയ്, എനിക്കതില് ബേബി എന്ന് മാത്രമേ ഞാൻ എല്ലായിടത്തും പറയാറുള്ളൂ.
0: ആണോ?
1: അറിയപ്പെടുന്നത് ബേബിശാലിനി എന്നാണ്.
0: ഓ അമ്പോ, അറിയപ്പെടുന്ന ബേബിശാലിനിയോടാണ് ഞാൻ സംസാരിക്കണേ. അപ്പൊ ചേച്ചി, ഏത് പാട്ടാ ഞാൻ വെച്ചരണ്ടേ?
1: എനിക്ക് ചന്ദന കാറ്റേർക്കൊണ്ട് വായി പാട്ട് മതി.
0: എന്തേലും വെച്ചരാം കേട്ടോ.
1: പിന്നെ അട്ടപ്പള്ളം സുനിൽകുമാരേട്ടനും ലക്കിടി റമീല ചേച്ചിക്കും മലപ്പുറം ശ്രീനിവാസേട്ടനും.
0: ഡെഡിക്കേഷൻ അല്ലേ ഈ പാട്ട്? ഓക്കെ, അപ്പൊ നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ചേച്ചി കൂടെ വേണ്ടിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ടാറ്റാ ബാബായി. അപ്പൊ നമ്മളെ വിളിച്ചത് ബേബി ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ചോദിച്ച പാട്ട് ചന്ദന കാറ്റേ കുളിർ കൊണ്ടുപോവാ എന്ന പാട്ടാണ്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് ദിനേശ് ആണ്, ഫ്രം കാസർഗോഡ്. ദിനേശ് ചോദിച്ചിട്ടുള്ള പാട്ട് നിന്നോട് പറയുവാൻ എന്ന പാട്ടാണ്, സുമന്തി വളവ് എന്ന സിനിമയിലെ പാട്ട്. അപ്പൊ ആ പാട്ടും വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തന്നുകൊണ്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ 1:16 ആയിട്ടുണ്ട്. ഉച്ചഭക്ഷണം ഒക്കെ കഴിക്കുന്ന സമയമാണ്. നമുക്ക് എന്തായാലും അടുത്ത കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്? രത്നാവതി അമ്മ. ഭക്ഷണം കഴിച്ചോ?
1: കഴിക്കാൻ പോണല്ലോ, പാട്ട് കേട്ട് കഴിക്കാതെ.
0: അങ്ങനെ ഇരുന്നു അല്ലേ, പാട്ട് കേട്ടോണ്ടാണ് കഴിക്കണേ.
1: ആ അതെ, എന്തു പണി.
0: ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?

0: ആ പാട്ടു മനെ
1: കണ്ണീർ കയത്തിന്റെ അക്കരെ ഓരോ താവരി കൂടെ പാടിത്തരുവോ?
0: കണ്ണീർ കയത്തിന്റെ അക്കരെ ഓരത്ത്
1: ദൂരേക്ക് ദൂരെ അമ്പിളി കൊമ്പത്ത്,
0: ദൂരേക്ക് ദൂരെ അമ്പിളി കൊമ്പത്ത്.
1: കൂടെ പോരാമോ അല്ലെ? എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ, നല്ല രസമായിട്ട് പാടി. ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
0: അതെ അഭിരാമിക്കല്ലേ, ഞാൻ കുറെ നേരം വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ.
1: ഓക്കെ ഓക്കെ, ഞാൻ ഇങ്ങോട്ട് സ്വീകരിച്ചിരിക്കുന്നു ഈ പാട്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ ബൈ. നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. രത്നാവതി അമ്മ പാട്ടൊക്കെ പാടി തന്നു. പാട്ട് ചോദിച്ചിരിക്കുന്നത് മിണ്ടാത്തത് എന്തേ കിളിപ്പെണ്ണേ എന്ന പാട്ടാണ്. ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്നലെ മയങ്ങുമ്പോൾ എന്ന പാട്ടുകൂടിയാണ്. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന പഴയ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. സത്യനൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. സത്യൻ മാസ്റ്റർ, കെ ആർ വിജയ ഇവരൊക്കെ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് ഇന്നലെ മയങ്ങുമ്പോൾ എന്ന പാട്ട്. ചോദിച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്, ഇടുക്കിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചേക്കണേ. നമസ്കാരം അഹല്യ, സഹദേവൻ ഫ്രം ഇടുക്കി. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന സിനിമയിലെ ഇന്നലെ മയങ്ങുമ്പോൾ പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാട്ട്. എന്റെ അച്ഛന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് ഇന്നലെ മയങ്ങുമ്പോൾ എന്ന പാട്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. ലൈവായിട്ട് പാട്ടൊക്കെ വെച്ചു തന്നുകൊണ്ട് കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ 1:19.

0: ദാസേട്ടന്റെ ശബ്ദത്തിൽ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. എന്ത് രസമല്ലേ പാട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ. എന്തായാലും പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: നമസ്കാരം.
0: നമസ്കാരമുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കണേ? പറയൂ.
1: ഇത് ശ്രീനിവാസൻ, മലപ്പുറത്തുനിന്നാ വിളിക്കുന്നത്.
0: മലപ്പുറത്തുനിന്നാ വിളിക്കുന്നത്? എങ്ങനെയാണ് മലപ്പുറത്ത്, ചൂടുണ്ടോ അതോ കുഴപ്പമില്ല? ഓക്കെയാണോ?
1: ഇന്നലെ വൈകിട്ട് ഒരു മഴ കിട്ടി.
0: മഴ ഉണ്ടായിരുന്നു അല്ലേ? ചൂടൊരു രക്ഷയില്ല. ഈ ചൂടിനെ തുരത്താൻ വേണ്ടിട്ട് എന്താ ചെയ്യണേ? തണുപ്പിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യണേ? സഹിക്കന്നെയല്ലേ?
1: അപ്പൊ
0: അതെ, അതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പാട്ട് കേട്ട് കൂടെ തണുപ്പിക്കാം അല്ലേ കുറച്ച്? ഏത് പാട്ടാ വേണ്ടത്?
1: റേഡിയോ ആണ് എന്റെ ഏക ഒരു കൂട്ടുകാരി.
0: ഓക്കെ, അടിപൊളി.
1: ഞാൻ കാഴ്ച പരിമിതിയുള്ള ആളാണ്.
0: ആ അതെല്ലേ.
1: ഇതൊക്കെ ഞാൻ ഫോണിൽ കൂടിയാ കേൾക്കട്ടെ, ഇവിടെ
0: പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്.
1: പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ്.
0: നല്ല കാര്യം. അപ്പൊ പറയൂ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ ഞാൻ വെച്ചു തരേണ്ടത്?
1: പാട്ട് ഞാൻ ചാന്ദുപൊട്ടിലെ ഒരു, ഞാൻ ചോദിച്ച പാട്ട് അവിടെ ഇല്ലായിരുന്നു.
0: ചാന്ദുപൊട്ടിലെ
1: മറ്റേ നമ്മൾ പാടിയ പാട്ടുണ്ടല്ലേ, വെളുക്കുന്ന മേട്ടിൽ.
0: ആ പാട്ടല്ലേ, ജാനകി അമ്മയുടെ ശബ്ദത്തിലുള്ള ആ പാട്ട്. നമുക്ക് എന്തായാലും
1: രണ്ടു മൂന്ന് ആൾക്ക് ഡെഡിക്കേഷൻ പറയണ്ടേ?
0: വേഗം പറഞ്ഞോളൂ.
1: ഒരു സുനിൽ ഉണ്ട്, പിന്നെ എന്താണ് അട്ടപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള
0: ഓക്കെ
1: സുനിലിനും കുടുംബത്തിനും, പിന്നെ ഒരു ബേബി ശാലിനി ഉണ്ട് അവൾക്കും അവളെ ഭർത്താവ് ബാബു. പിന്നെ ബേബി ശാലിനി എന്ന കാഴ്ചയില്ലാത്ത ഒരു മോളാണ്, അവള് ലോട്ടറിക്ക് വെച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്.
0: പിന്നെ ഒരു
1: പ്രമീള ഉണ്ട് ഒറ്റപ്പാലം. ഇവരൊക്കെ കാഴ്ചയില്ലാത്ത ആൾക്കാരാട്ടോ. രാജി ഉണ്ട് അവർക്കും കുടുംബത്തിനും. പിന്നെ ഒരു ബാലസുബ്രഹ്മണ്യ ഉണ്ട് മറ്റേ എടപ്പുള്ളിപ്പാറ, അയാളും കാഴ്ച ഇല്ലാത്താളെ പെട്ടെന്ന് കാഴ്ച പോയതാണ്. കരീന വിളി കൂട്ടിച്ച് അങ്ങനെ രണ്ട് കാഴ്ച നഷ്ടപ്പെട്ട ആള് വ്യക്തിയാണ്.
0: അയാളെ
1: ഭാര്യ പ്രേമയ്ക്ക് കാണും കേട്ടോ. അവരെ ഞങ്ങള് ഗണപതിയാണ്,
0: ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളെ പാട്ട് കേൾക്കാൻ പോകുന്നത്.
1: ഒരു കാര്യം കൂടി പറയട്ടെ,
0: വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ.
1: ഇഷ്ടമുള്ള ഒരു ശ്രീഹരി, നിങ്ങളെ ജില്ല പാലക്കാട് ജില്ലയില് നല്ലൊരു പാട്ടുകാരനാണ് ശ്രീഹരി. ടോപ്പിലൊക്കെ വന്ന ആളാണ് ശ്രീഹരി.
0: അവരും
1: കുടുംബത്തിന് ഈ പാട്ട് പ്രത്യേകിച്ച് സമർപ്പിക്കുകയാണ്.
0: ഓക്കെ ശ്രീനിവാസൻ ചേട്ടാ, എന്തായാലും പാട്ടൊക്കെ കേട്ട്
1: പാട്ട് കേൾക്കാൻ.
0: അതെ അല്ലേ, അടിപൊളിയായിട്ടിരിക്കുക. എന്തായാലും സന്തോഷം വിളിച്ചാല് നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ചാന്ദുപൂട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട്. ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി നേരം വിളക്കുന്ന മേട്ടിൽ എന്ന പാട്ട്. നല്ല രസമാണല്ലേ ആ പാട്ട് കേൾക്കാനായിട്ട്. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ദേവദുന്ദുബി സാന്ദ്രലയം എന്ന പാട്ടാണ്. കവിത ചേച്ചിയാണ് ഈ ഒരു പാട്ട് കേൾക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കണേ. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ടും കൂടെ വരുന്നുണ്ട്. എന്നെന്നും കണ്ണേട്ടന്റെ എന്ന മൂവിയിലെ പാട്ടാണ്. ജെറി അമൽദേവ് സംഗീതം ചെയ്ത പാട്ടാണ്. കൈതപ്പുറം വരികൾ എഴുതിയ പാട്ടാണ്. അപ്പൊ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ രണ്ട് നല്ല പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ലൈവായിട്ട് പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ പാട്ടുകൾ ചോദിക്കണോ, ഞാൻ പാട്ട് വെച്ച് തരണു. അപ്പൊ അങ്ങനെ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകാനുള്ള സമയമാണ്. അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ശങ്കർ ദാസ് ആണ്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ അഭി. മേ ഓൾ മൈ ഓൾ ടൈം ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള നിലാവിൻ്റെ നീലഭസ്മ കുറി അണിഞ്ഞവളെ എൻ്റെ ലവർക്ക് വേണ്ടി കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് ശങ്കർ ദാസ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ശങ്കർ ദാസിന് വേണ്ടിയിട്ട്, സോറി, ശങ്കർ ദാസിൻ്റെ ലവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാട്ട് കേൾക്കാനായിട്ട് പോണേ. അഗ്നിദേവൻ എന്ന സിനിമയിലെ നിലാവിൻ്റെ നീലഭസ്മ കുറി അണിഞ്ഞവളെ എന്ന പാട്ട് കേൾക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീല് വരുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്തൊരു ഫീലാണ് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലേ. അപ്പൊ ആ പാട്ട് എന്തായാലും ഞാൻ വെച്ചു തരാം, ഫോർ ശങ്കർ ദാസ് ആൻഡ് ഹിസ് ലവർ. നമുക്ക് അതിനുശേഷം കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ്, ഞാൻ പാലക്കാട് നിന്ന് സുമിയാണ്. സുമി അയച്ചിട്ടുള്ള മെസ്സേജാണ്. എനിക്ക് തമിഴ് പെരിയണ്ണ എന്ന മൂവിയിലെ തന്നാനേ താമരപ്പൂ എന്ന സോങ് വേണം. ഡെഡിക്കേഷൻ ടു ശ്രീജ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം സുമി ശ്രീജയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ള പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. വിജയകാന്തിൻ്റെ പെരിയണ്ണ എന്ന മൂവിയിലെ തന്നാനേ താമരപ്പൂ എന്ന പാട്ടും വരുന്നുണ്ട്. അഗ്നിദേവൻ എന്ന സിനിമയിലെ നിലാവിൻ്റെ നീളഭസ്മക്കുറി അണിഞ്ഞവളെ എന്ന പാട്ടും കേട്ട് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

പെരിയണ്ണ എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അതായത് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. 2 പാട്ടുകൾ കൂടെ വെച്ചുതരാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ അടുത്ത 2 പാട്ടുകളിൽ ആദ്യത്തെ പാട്ട് ലത്തിക എന്ന സിംഗർ പാടിയിട്ടുള്ള കാതോട് കാതോരം എന്ന സിനിമയിലെ കാതോട് കാതോരം എന്ന പാട്ടാണ്. കൽപ്പാത്തിയിൽ നിന്ന് മീരയാണ് ഈ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹായ്, എനിക്ക് കാതോട് കാതോരം എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ് ആയിട്ടുള്ള കാതോട് കാതോരം എന്ന പാട്ട് വേണം. ഇതാണ് മീരയുടെ മെസ്സേജ്. അപ്പൊ മീര ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. ദാ പിടിച്ചു ആ പാട്ട്. അതിനുശേഷം മെസ്സേജ് അയച്ചിട്ടുള്ളത് പയ്യന്നൂർ നിന്ന് ശ്രീജു ആണ്. മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് അഹല്യ FM, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ലിസണേഴ്സ് ആൻഡ് RJ അഭിരാമി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് ആഫ്റ്റർനൂൺ. ചെന്തെങ്ങിൻ ചാരത്ത് എന്ന പാട്ട് വേണം, ഫിലിം 2 Countries. ഇതാണ് മെസ്സേജ്. ശ്രീജു ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് പയ്യന്നൂർ നിന്ന്. അപ്പൊ ശ്രീജുവും ശ്രീജുവിന്റെ ഫേവറേറ്റ് സോങ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ 2 പാട്ടുകൾ വരുന്നുണ്ട്. 2 പാട്ടുകളും നല്ല രസമുള്ള പാട്ടുകളാണ്. 2 പാട്ടുകൾക്ക് ശേഷം ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കും. അതിനുശേഷം ഓർമ്മയിൽ ഉണരും ഗാനം ഉണ്ടായിരിക്കും. അപ്പൊ സലീൽ ചൗധരിയുടെ പാട്ടുകളുമായിട്ട് ഹീര എത്തുന്നതാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
0: സംഗീതത്തിൽ മെലഡിക്കും ഹാർമോണിക്കും ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത് ഇന്ത്യൻ സിനിമാ സംഗീതത്തിന് ഒരു പുതിയ ശബ്ദവും ഭാവവും നൽകിയ സംഗീതജ്ഞനാണ് സലീൽ ചൗധരി. ബംഗാളി, ഹിന്ദി, മലയാളി തുടങ്ങി നിരവധി ഭാഷകളിൽ അദ്ദേഹം സംഗീതമൊരുക്കിയിട്ടുണ്ട്. മലയാളിയെ ഏറെ സ്വാധീനിച്ച ബംഗാളിൽ നിന്നുള്ള ഒരു സംഗീത സംവിധായകൻ, നമ്മൾ വളരെ സ്നേഹത്തോടെ സലീൽ ദാ എന്ന് വിളിച്ചിരുന്ന സലീൽ ചൗധരി. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഒരു ട്രെൻഡ് സെറ്ററായി മാറിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഭാഷയ്ക്കനുസൃതമായാണ് അദ്ദേഹം ട്യൂൺ ചെയ്തിരുന്നത്. ഒരു വെസ്റ്റേൺ കോഡ് പ്രോഗ്രഷൻ അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലും നമ്മൾക്ക് കാണാൻ സാധിക്കുമെങ്കിലും മലയാളത്തിനോട്, മലയാളികളോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങൾ തന്നെയാണ് അദ്ദേഹം സമ്മാനിച്ചത്. ചെമ്മീൻ എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായി മാറിയ സലീൽ ദായുടെ ഈ സിനിമയിലെ ഒരു ഗാനത്തിലൂടെയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ആരംഭിക്കുന്നത്. വയലാർ വരികളെഴുതി യേശുദാസ് പാടി ചെമ്മീൻ എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽ ചൗധരി കമ്പോസ് ചെയ്ത കടലിനക്കരെ പോണോരെ എന്ന ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4 RG ഹീര. സ്റ്റേ ട്യൂൻഡ്.
3: കാം യുവർ മൈൻഡ് വിത്ത് ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ മ്യൂസിക്. സാരിഗമ കാർവ വെൽനെസ്.

ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആർട്ടിസ്റ്റ്. വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ മെലഡീസ്, ഓർക്കസ്ട്രേഷനിൽ അതിശയിപ്പിക്കുന്ന ഒരു റിച്ച്നെസ്, അതാണ് സലീൽ ചൗധരിയുടെ സംഗീതത്തിന്റെ പ്രത്യേകത. ഒരു സലീൽ ചൗധരി ടച്ച്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ മലയാളികൾക്ക് ഒരു പുതുമ സമ്മാനിച്ചു അദ്ദേഹം. ഒരു വെസ്റ്റേൺ ഹാർമണി പോപ്പുലറൈസ് ചെയ്യുകയും ഇൻസ്ട്രുമെന്റ്സ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിരുന്ന ഒരു സംഗീത സംവിധായകനുമായിരുന്നു സലീൽ ചൗധരി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റേതായ ഒരു ടച്ച് ഓരോ പാട്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കദളി ചെങ്കദളി പോലുള്ള പല പാട്ടുകളും മലയാളികൾ ഇന്നും വളരെയേറെ സ്നേഹത്തോടെ ഓർക്കുന്നത്. വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെയും ഇന്ത്യൻ മെലഡീസിന്റെയും മനോഹരമായ ഒരു ബ്ലെൻഡാണ് അദ്ദേഹത്തിന്റെ പല പാട്ടുകളും. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വയലാർ രാമവർമ്മ വരികളെഴുതി, നെല്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി ലതാ മങ്കേഷ്കർ പാടി, സലീൽ ചൗധരി കമ്പോസ് ചെയ്തിട്ടുള്ള കദളി ചെങ്കദളി എന്ന ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ആർ ജി ഹീര, സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഈ സംവിധായകന്റെ ട്യൂണുകൾക്ക് ലിറിക്സ് എഴുതാൻ ബുദ്ധിമുട്ടായി മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പല ലിറിസിസ്റ്റുകളും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം. അതാണ് സലീൽ ചൗധരി ട്യൂണുകളുടെ പ്രത്യേകത. മലയാള സിനിമയുടെ ഒരു പീക്ക് ടൈം എന്ന് വേണം അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിനെ നമുക്ക് ഓർക്കാനായിട്ട്. അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം നല്ലൊരു കവി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാട്ടുകൾക്കും വരികൾക്കും ഒക്കെ അദ്ദേഹം ഒരുപോലെ പ്രാധാന്യം നൽകി. എന്ന് പാടുമ്പോൾ എനിക്ക് തോന്നുന്നു അത് മലയാളികളുടെ ഉള്ളിലേക്ക് നേരെ കയറി ചെന്ന ഒരു പാട്ടായിരുന്നു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ പാട്ടുകൾക്കൊക്കെ ഇത്രയും ഫ്രഷ്നസ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സംഗീത സംവിധായകന്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾ കാലാതീതമായി നമ്മുടെ മനസ്സിൽ നിലകൊള്ളുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വയലാർ രാമവർമ്മ വരികൾ എഴുതി, വാണി ജയറാം പാടി, തോമസ് ലീഹ എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽ ചൗധരി കമ്പോസ് ചെയ്ത ഗാനം ധും തന ചിലങ്കി എന്ന ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ആർ ജി ഹീര സലീൽ ചൗധരി എന്ന തുല്യ സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

കുറുമൊഴി എന്ന ഗാനം. സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകനെ ഓർക്കുകയാണ് ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ആർ ജി ഹീര. ഒ എൻ വി കുറിപ്പാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. പകുതി എഴുതി വെച്ചിട്ട് അദ്ദേഹം തിരിച്ചു കോളേജിലേക്ക് പോന്നു. ആ കാലത്ത് ഒ എൻ വിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു കുഞ്ഞുപിള്ള, ഒരു യുവകവി. പക്ഷേ ഒരു റിത്തമിക് സോങ് ആയിരുന്നു. സോ കുഞ്ഞുപിള്ള വിളിച്ചു, ബാക്കി വരികൾ കൂടി എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഫോണിൽ കൂടി എഴുതി കൊടുത്ത വരികളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന കുറുമൊഴി എന്ന ഗാനത്തിന്റെ വരികൾ. യെസ്, ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ടൈംലെസ് ആയ ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച സംഗീത സംവിധായകൻ സലീൽ ചൗധരി. അദ്ദേഹത്തിന്റെ സംഗീതം നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. സോ ഈ ഗാനം മറക്കുമോ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയ കുറുമൊഴി എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സലീൽ ചൗധരി എന്ന തുല്യ സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ശ്യാമമേഘമേ നീ എൻ പ്രേമദൂതുമായി, ഒരു ഗസൽ സംസ്കാരമുള്ള പാട്ട്. ഈ പാട്ടിനെ പറ്റിയാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് അഹല്യ FM 90.4 സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകന്റെ പാട്ട് കഥകളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം മാർജി ഹീരം. ഒരു ഗസൽ സംസ്കാരമുള്ള ഗാനം. ബോംബെയിൽ വെച്ചാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. കാളിദാസിന്റെ മേഘ സന്ദേശത്തിനെ ഒരു 4 മിനിറ്റിൽ ചുരുക്കിയാൽ എങ്ങനെ കിട്ടുമോ, അതാണ് ഈ പാട്ട് അല്ലെങ്കിൽ ഈ പാട്ടിന്റെ വരികൾ. ശ്യാമമേഘമേ നീ എൻ പ്രേമദൂതുമായി ഏറ്റവും ഭംഗിയായി തന്നെ കമ്പോസ് ചെയ്ത ആ വരികൾക്ക് ONV കുറിപ്പ് വരികൾ എഴുതി. സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകന്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഒറ്റ പാട്ട് കേട്ടാൽ മതി. ക്ലാസിക്കൽ മ്യൂസിക്കിന്റെയും വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെയും ഒക്കെ ഒരു ബ്ലെൻഡ് അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്രേഷനിലും അദ്ദേഹത്തിന്റെ പാട്ടുകളിലുമൊക്കെ വളരെ വ്യക്തമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ പാട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ലിസ്റ്റിൽ വേറിട്ട് നിൽക്കുന്നതായി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സമയമില്ല പോലും എന്ന സിനിമയ്ക്ക് വേണ്ടി ONV കുറിപ്പ് വരികൾ എഴുതി KJ യേശുദാസ് പാടിയ ഈ മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സലീൽ ചൗധരി എന്ന തുല്യ സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീര സ്റ്റേറ്റീവ് ഉണ്ട്.

ഒരു ഫാസ്റ്റ് നമ്പർ. ഈ പാട്ട് കേൾക്കുമ്പോൾ അതിലെ വരികളും മെലഡിയും മാത്രമല്ല, പിന്നണിയിൽ കേൾക്കുന്ന ഓരോ ഇൻസ്ട്രുമെന്റും അതിൻ്റെതായ ഒരു കഥ പറയുന്നുണ്ടെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ഫ്രഷ്നെസ് ഉള്ളൊരു പാട്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ ഒരു പാട്ട് നമ്മളൊരു ഫാസ്റ്റ് ടെമ്പോയിലായിരുന്നില്ല കമ്പോസ് ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നീട് വിഷ്വൽസിനെ പറ്റി പറഞ്ഞപ്പോൾ വിഷ്വൽസ് കുറച്ച് ഫാസ്റ്റ് ആയതുകൊണ്ട് പാട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കണം എന്ന് ഡയറക്ടർ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് സലീൽ ചൗധരി ഈ ഗാനം ഫാസ്റ്റായിട്ട് കമ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഫാസ്റ്റ് നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, ഒരുപാട് പേർ ഇപ്പോഴും മൂളി നടക്കുന്ന ഒരു പാട്ട് തന്നെയാണ് മീലെ പൂമല. പല പാട്ടുകളും സബിത ചൗധരി വീട്ടിൽ കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ പഠിച്ചു തീരുമായിരുന്നു. കാരണം ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊപ്പം ഇങ്ങനെ മൂളി നടന്ന് പല പാട്ടുകളും ഈസി ആയിട്ട് സബിത ചൗധരി പഠിച്ചിരുന്നു. പക്ഷേ മലയാള പാട്ടിലേക്ക് വന്നപ്പോൾ ആ ഭാഷ പഠിക്കാൻ കുറച്ച് പാടുപെട്ടു. ഞാൻ ഇരുന്ന് പഠിച്ചൊരു പാട്ടാണ് ഈ പാട്ടെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ മദനോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി ONV കുറുപ്പ് വരികൾ എഴുതി, സലീൽ ചൗധരി കമ്പോസ് ചെയ്ത്, യേശുദാസും സബിത ചൗധരിയും ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹരമായ ഗാനം പ്ലേ ചെയ്യാതെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവില്ല. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹിര സലീൽ ചൗധരി എന്ന അതുല്യ സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തെ വളരെ ഡിഫറെന്റ്ലി സമീപിച്ചിരുന്ന ഒരാളായിരുന്നു സലീൽ ചൗധരി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സംഗീത സംവിധായകൻ മാത്രമല്ല, കമ്പോസർ, പോയറ്റ്, മ്യൂസിഷ്യൻ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടിലും അദ്ദേഹത്തിന്റേതായ ഒരു യുണീക് ടച്ച് നമുക്ക് കാണാൻ സാധിക്കും. മഴവിൽ കൂടി കാവടി എന്ന ഗാനം, ഈ പാട്ട് പാടിയിരിക്കുന്നത് എസ് ജാനകിയാണ്. പക്ഷേ ലിറിക്സ് അദ്ദേഹത്തിന് ഒ എൻ വി കുറിപ്പ് എഴുതി കൊടുത്തപ്പോഴും ഈ വരികളിൽ എവിടെയാണ് കൃത്യമായി മുറിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വാക്കിനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് മലയാളി അല്ലാത്ത ബംഗാളിൽ നിന്ന് വന്ന സലീൽ ചൗധരിക്ക് പലപ്പോഴും അറിയില്ലായിരുന്നു. പക്ഷേ ജാനകി അമ്മ പല വാക്കുകളും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ താളത്തിനനുസരിച്ച് ഇതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്പോർട്ടീവായിട്ട് അത് എടുത്തിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ട് മികച്ചതാക്കാൻ കൂടെ നിൽക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചിരുന്ന ഒരു സംഗീത സംവിധായകനാണ് സലീൽ ചൗധരി. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന സംഭാവനകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ മഴവിൽ കൂടി കാവടി എന്ന ഗാനം. എസ് ജാനകി പാടി, ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി, സ്വപ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽ ചൗധരി കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീരോ ആണ് അഹലി എഫ് എം 90.4. സ്റ്റേ ട്യൂൺഡ്.

കാലം മാറി, മ്യൂസിക് മാറി, പക്ഷെ സലീൽ ചൗധരിയുടെ മെലഡീസിന്റെ മാജിക് മാത്രം ഇന്നും മാറിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അവസാന ഗാനത്തെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്, കാതിൽ തേൻമുഴി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന ഗാനം. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് വരികൾ എഴുതാൻ എത്തിയ ഒ എൻ വി കുറുപ്പിനും അറിയാതെ തന്നെ ഒരു ശോകഭാവം വന്നു ചേർന്നതായി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുമ്പോളിക്കടപ്പുറം എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത കാതിൽ തേൻമുഴി എന്ന ഗാനത്തിന് ഒരു ശോകഭാവം, അല്ലെങ്കിൽ ആ വരികളിലൊക്കെ ഒരു വിഷമം തളം കിട്ടി നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത് അറിയാതെ തന്നെ വന്നുപോയതാണ് എന്നാണ് ഒ എൻ വി കുറിപ്പ് പറഞ്ഞിട്ടുള്ളത്. അത്രയും ആരോഗ്യ പ്രശ്നങ്ങളുടെ ഇടയിൽ അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകന് സംഗീതമില്ലാതെ ഒരു ജീവിതമില്ല. എത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഏറ്റവും മനോഹരമായി തന്നെ നമുക്ക് വേണ്ടി കമ്പോസ് ചെയ്തു. അത്തരം ഒരു ഗാനമാണ് കാതിൽ തേൻമുഴി. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി തമ്പോളിക്കടപ്പുറം എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽ ചൗധരി കമ്പോസ് ചെയ്ത യേശുദാസ് പാടിയ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4 ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരു സലീൽ ചൗധരി ഗാനം കേൾക്കുമ്പോൾ അതൊരു പാട്ട് മാത്രമല്ല, ഒരു മുഴുവൻ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയാം, ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയാം. ആർക്കും അനുകരിക്കാൻ സാധിക്കാത്ത സംഗീതം എന്നാണ് പലരും അദ്ദേഹത്തിന്റെ പാട്ടുകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരു നീണ്ട കാലം മലയാളത്തിൽ നിലകൊണ്ട ഒരു സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തുലാവർഷം എന്ന സിനിമയിൽ പാട്ടുകളുണ്ടായിരുന്നു. രണ്ട് പാട്ട് ഭാസ്കരൻ മാഷാണ് ചെയ്തത്, രണ്ടെണ്ണം വയലാർ സാറാണ് ചെയ്തത്. ട്യൂണും റെക്കോർഡിങ്ങും ഒക്കെ കഴിഞ്ഞു, പക്ഷെ ഒരു പാട്ടും കൂടി ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ലിറിസിസ്റ്റുകളും തിരക്കായി പോയ ഒരു സമയം, പക്ഷേ സലീൽ ചൗധരിക്ക് പാട്ട് പെട്ടെന്ന് തന്നെ കമ്പോസ് ചെയ്ത് ലിറിക്സ് എഴുതി പോകണം എന്നൊരു തിരക്കുള്ളതുകൊണ്ട് തന്നെ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന ലിറിസിസ്റ്റ് ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. പാട്ടുകൾ എഴുതാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു അവസരം കിട്ടുന്നത്. വളരെ പേടിയോടുകൂടി സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകനെ പോയി കാണുകയും പാട്ടുകൾ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ, മീറ്റർ കറക്റ്റാണ്, വരികളുടെ അർത്ഥം ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ വരികൾ കേട്ടിട്ട് സലീൽ ചൗധരി പറഞ്ഞത്. സോ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അഭിനന്ദനങ്ങളിൽ ഒന്നായിരുന്നു. സോ അങ്ങനെയാണ് സ്വപ്നാടനം എന്ന ഗാനം സംഭവിക്കുന്നത്. ഒരു പുതിയ ആളാണ് വരികൾ എഴുതുന്നത് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിനെ അത് ബാധിച്ചിരുന്നില്ല. ആരെഴുതിയാലും വരികൾ നന്നായാൽ മതി, ആ ട്യൂണിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വരികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അന്വേഷണം അങ്ങനെ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന ലിറിസിസ്റ്റിൽ അവസാനിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പാട്ടുകൾക്ക് പിന്നിൽ സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകന്റെ കയ്യൊപ്പുണ്ട്. അതിനേക്കാൾ ഉപരി അദ്ദേഹം എന്ന മനുഷ്യ സ്നേഹിയുടെ ഒരു സ്നേഹവും കരുതലും ഒക്കെയുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തുലാവർഷം എന്ന സിനിമയ്ക്ക് വേണ്ടി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി വരികൾ എഴുതി, എസ് ജാനകി പാടി, സലീൽ ചൗധരി കമ്പോസ് ചെയ്ത ഗാനം. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

കാലം എത്ര കഴിഞ്ഞാലും ചില പാട്ടുകൾക്കോ ഒരു എക്സ്പൈറി ഡേറ്റ് ഇല്ല എന്ന് പറയുന്നത് ഇത്തരം സംഗീത സംവിധായകരുടെ സംഭാവനകൾ കൊണ്ട് തന്നെയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളെ കുറിച്ചായിരുന്നു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഓരോ പാട്ടിലും ഒരു സലീൽ ചൗധരി മാജിക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു ഗാനത്തിലൂടെ ഇന്നത്തെ ഈ ഒരു ഷോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, മാടപ്രാവിവ. കമൽഹാസനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമയിൽ ഈ പാട്ട് ഇപ്പോഴും പലർക്കും ഫേവറേറ്റ് പാട്ടിന്റെ ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. മദനോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി കെ ജെ യേശുദാസ് പാടിയിട്ടുള്ള ഈ പാട്ട് എങ്ങനെയാണ് മലയാളികൾ മറക്കുക? അല്ലെങ്കിൽ സംഗീതം ഉള്ളിടത്തോളം കാലം ഇത്തരം പാട്ടുകളൊന്നും നമ്മെ വിട്ടു പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ സംഗീത സംവിധായകരുടെയും ഒരു കയ്യൊപ്പ് എന്ന് പറയുന്നത്. സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകൻ നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ, മ്യൂസിക്കൽ എക്സ്പീരിയൻസസിലൂടെ അദ്ദേഹം നമ്മളിലൂടെ ഓരോരുത്തരിലൂടെയും ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം. സോ അത്തരം മനോഹരമായ കാരണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇനിയും ഇനിയും ഇനിയും ജീവിക്കട്ടെ. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് ഇനിയും കേൾക്കാം. Bye-bye, take care and love you all. Kate Rundirikina, the Hali FM 90.4 and stay tuned.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്.
3: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: അഹല്യ FM 90.4. It's rhythm of Palakkad.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
5: ഹലോ, നമസ്കാരം. അഹല്യ എഫ്എം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീനെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുടിയുടെ സൗന്ദര്യത്തെയും ആത്മവിശ്വാസത്തെയും ഒരുപോലെ തകർത്ത് കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ കുറിച്ചാണ്. അതാണ് താരൻ എന്ന് പറയുന്നത്. തലമുടിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് വെളുത്ത പൊടികൾ വീഴുന്നത് കാണുമ്പോഴും പൊതുവേദിയിൽ നിൽക്കുമ്പോഴും തലയോട്ടിയിൽ കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ചെറുതല്ല, ശരിയല്ലേ? എന്തുകൊണ്ടാണ് ആക്ച്വലി ഈ താരൻ ഉണ്ടാകുന്നതെന്നറിയോ? ഇത് കേവലം വരണ്ട ചർമ്മം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. നമ്മുടെ തലയോട്ടിയിലെ സ്വാഭാവികമായി ജീവിക്കുന്ന മലാസീസിയ എന്ന ഒരു തരം ഫംഗസിന്റെ അമിത വളർച്ചയാണ് താരന് പ്രധാന കാരണം എന്ന് പറയുന്നത്. ഈ ഫംഗസ് തലയോട്ടിയിലെ എണ്ണമയം, അതായത് സെബം, ഭക്ഷിച്ചു വളരുകയും മൃദുകോശങ്ങളെ വളരെ വേഗത്തിൽ കൊഴിച്ചു കളയുകയും ചെയ്യുന്നു. ഇത് വെള്ള നിറത്തിലുള്ള പൊടികളായി വസ്ത്രങ്ങളിൽ വീഴുകയും ചെയ്യും. താരന്റെ വിവിധ തരങ്ങളെ കുറിച്ചും ലക്ഷണങ്ങളെ കുറിച്ചും നമുക്കറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4 എല്ലാവരുടെയും താരന് ഒരുപോലെയല്ല. പ്രധാനമായും രണ്ടു തരം താരനുകളാണുള്ളത്. ഒന്നാമത്തേത് ഡ്രൈ സ്കാൽപ് ഡാൻഡ്രഫ് എന്ന് പറയും. തലയോട്ടി അമിതമായി വളരുന്നത് കാരണം ഉണ്ടാകുന്ന ചെറിയ വെളുത്ത പാടുകള്, അത് ശൈത്യകാലത്താണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. രണ്ടാമത്തേത് സെബോറിക് ഡെർമറ്റൈറ്റിസ്. അമിതമായി എണ്ണമയമുള്ള തലയോട്ടിയില് എണ്ണയും അഴുക്കും അടിഞ്ഞുകൂടി മഞ്ഞ കലർന്ന വലിയ ഫ്ലേക്കുകളായി മാറുന്ന ഒരവസ്ഥയാണിത്. ഇതിൽ കടുത്ത ചൊറിച്ചിലും വീക്കോ അനുഭവപ്പെടാം. ഇനി താരൻ കൂടാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാരണം, തലയോട്ടി കൃത്യമായി കഴുകി വൃത്തിയാക്കാതിരിക്കുന്നോണ്ടാണ്. രണ്ടാമത്തെ എന്താന്ന് വെച്ചാ, അമിതമായി സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് ഈ ഫംഗസിന്റെ ഉൽപാദനം കൂടുന്നത്. മൂന്നാമത്തെ കാര്യം, തലയോട്ടിക്ക് ചേരാത്ത കടുത്ത കെമിക്കലുകൾ അടങ്ങിയ ഷാംപൂ, ഹെയർ ജെല്ലുകള് എന്നിവയുടെയൊക്കെ അമിതമായ ഉപയോഗം. നാലാമത്തെ കാര്യം ഇനി പറയേ വേണ്ട, പോഷകാഹാരക്കുറവും വെള്ളം കുടിയുടെ കുറവുമാണ് ഡാൻഡ്രഫ് വരാനുള്ള മെയിൻ റീസൺ. ഇതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില പ്രകൃതിദത്ത പരിഹാരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒരു സ്വീറ്റ് മെലഡി സോങ്ങിന് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അടുക്കളയിലുള്ള ചില സാധാരണ സാധനങ്ങൾ ഉപയോഗിച്ച് താരനെ പ്രതിരോധിക്കാനുള്ള ഒരു വഴിയുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തേത് ടീ ആണ്. ടീ ട്രീ ഓയിൽ എന്ന് പറയും. ഫംഗസിനെ ചെറുക്കാൻ ടീ ട്രീ ഓയിൽ മികച്ചതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഷാംപൂവിലോ രണ്ടോ മൂന്നോ തുള്ളി ടീ ട്രീ ഓയിൽ ചേർത്ത് തലയോട്ടിയിൽ പുരട്ടാം. അതിൽ യാതൊരു കുഴപ്പമില്ല, വളരെ നല്ലതാണ്. അടുത്തതായിട്ട് കർഡ് ആൻഡ് ലെമൺ, തൈരും ചെറുനാരങ്ങയും. തൈരിലെ ലാക്ടിക് ആസിഡ് തലയോട്ടി വൃത്തിയാക്കും. 2 സ്പൂൺ തൈരില് അല്പ നാരങ്ങാനീര് ചേർത്ത് തലയോട്ടിയിൽ തേച്ച് ഒരു 15 മിനിറ്റ്സിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. അടുത്താണ് ആപ്പിൾ സിഡർ വിനാഗർ. തലയോട്ടിയിലെ pH ലെവൽ നിലനിർത്താൻ വിനെഗർ സഹായിക്കും. സമം വെള്ളവും ആപ്പിൾ സിഡർ വിനെഗറും ചേർത്ത് തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. അടുത്താണ് ഫെനുഗ്രിക് അഥവാ ഉലുവ പേസ്റ്റ് എന്ന് പറയുന്നത്. തലയിന്ന് കുതിർത്ത് വെച്ച ഉലുവ അരച്ച് തലയോട്ടിയിൽ മാസ്കായി ഇടുന്നത് താരനും ചൊറിച്ചലും മാറ്റാൻ വളരെ വളരെ നല്ലതാണ്. ഇനി വിപണിയിൽ ലഭിക്കുന്ന മെഡിക്കേറ്റഡ് ഷാംപൂസ് ഒക്കെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നൊരു കൺഫ്യൂഷൻ ഇല്ലേ? ആ കൺഫ്യൂഷൻ ഞാനിപ്പോ മാറ്റിത്തരാം ചെറിയൊരു ബ്രേക്കിന് ശേഷം.

അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ എഫ്എം 90.4-ൽ? അങ്ങനെ പ്രകൃതിദത്ത മാർഗങ്ങൾ കൊണ്ട് മാറാത്ത കടുത്ത താരനുള്ളവര് മെഡിക്കേറ്റഡ് ആന്റി ഡാൻഡ്രഫ് ഷാമ്പുകൾ ഉപയോഗിക്കേണ്ടി വരും. ഈ ഷാമ്പു തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറേ കാര്യം ശ്രദ്ധിക്കണം. അതെന്താന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം. ആരും എവിടെയും പോരുത് കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തെ കാര്യം, പ്രധാന ചേരുവകൾ, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, അതായത് കീറ്റോകോണസോൾ, സിങ് പൈറത്തോൺ, സാലിസിലിക് ആസിഡ്, സെലീനിയം സൾഫൈഡ് അടങ്ങിയ ഷാമ്പുകൾ ഫംഗസിനെ നശിപ്പിക്കാൻ സഹായിക്കും. അടുത്തത്, ഉപയോഗിക്കേണ്ട ശരിയായ രീതി നോക്കണം. ഷാമ്പു തലയോട്ടിയിൽ പുരട്ടിയ ഉടൻ കഴുകി കളയരുത്. തലയോട്ടിയിൽ പുരട്ടി 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ച ശേഷമേ വീര്യം കുറഞ്ഞ വെള്ളത്തിൽ കഴുകാവൂ. എന്നാൽ മാത്രമേ മരുന്നുകൾ കൃത്യമായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഉപയോഗത്തിന്റെ അളവും, 2 മുതൽ 3 തവണ വരെ മാത്രം ഇത്തരം ഷാമ്പുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദിവസവും ഉപയോഗിക്കരുത്. ദിവസവും ഉപയോഗിക്കുന്നത് നമ്മുടെ തലയോട്ടി കൂടുതൽ വരളാൻ കാരണമാകും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇനി നമ്മൾ ഒഴിവാക്കേണ്ട പ്രധാന തെറ്റുകൾ എന്താണെന്ന് ഒന്നറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. താരൻ വരാതിരിക്കാനും ഉള്ള താരൻ കൂടാതിരിക്കാനും നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നറിയണ്ടേ? അത് വേറൊന്നുമല്ല, ഒന്നാമതായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ചീപ്പ് ഉപയോഗിക്കരുത്. ചീപ്പ്, ടവൽ, തലയിണ കവറ് എന്നിവ മറ്റുള്ളവരുമായി ഒരിക്കലും പങ്കുവെക്കാൻ പാടില്ല. ഇത് ഫംഗസ് അഥവാ അണുബാധ പടരാൻ കാരണമാവും. രണ്ടാമതായി, തലയിണ കവറുകൾ കഴുകുക. തലയിണ കവറുകളും ചീപ്പുകളും ആഴ്ചയിൽ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കണം. മൂന്നാമത്തേത്, എണ്ണ തേച്ച് മണിക്കൂറോളം വെക്കരുത്. താരനുള്ളവര് എണ്ണ തേച്ച് രാത്രി മുഴുവൻ വെക്കുന്നത് ഫംഗസ് പെരുകാൻ ഇടയാകും. എണ്ണ തേച്ച് 20-30 മിനിറ്റ്സിനുള്ളിൽ കഴുകിക്കളയേണ്ടതാണ്. നാലാമത്തെ എന്താന്ന് വെച്ചാൽ, ചൂടുവെള്ളത്തിൽ കുളി ഒഴിവാക്കുക. കടുത്ത ചൂടുവെള്ളം തലയോട്ടിയിലെ സ്വാഭാവിക എണ്ണമയം നഷ്ടപ്പെടുത്തി വരൾച്ചയും താരനും കൂടാൻ സഹായിക്കും. അതുകൊണ്ട് ഇനി ആ ഒരു ശീലത്തോടും ടെറ്റ ബൈ ബൈ പറയേണ്ട സമയമായി. ശരിയായ ശുചിത്വവും ലളിതമായ പരിചരണവും ഉണ്ടെങ്കിൽ താരനെ പൂർണ്ണമായി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ ഡോക്ടർ അഹലയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന. സോ അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

360 degree. ഹായ് ഹലോ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ എൻ്റെ ഇറ്റ്സ് വി ആർ ജെ. ആ ഇല്ല, ഇന്നത്തെ 360 degree നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തിനെ പറ്റിയിട്ടാണെന്നറിയോ? നമ്മുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ ഫുള്ളൊരു ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലേ. തീരാത്ത കുറേ ജോലി, പഠനഭാരം, കുടുംബത്തിലെ ടെൻഷൻ, ദിവസാവസാനം തലച്ചോറിങ്ങനെ പുകഞ്ഞ് എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ തളർന്നു പോകും അല്ലേ. അങ്ങനെ നിങ്ങൾ തളർന്നിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു 360 degree. കൂടെ കൂടെ ഉണ്ടാകുന്ന ഈ അനാവശ്യ സ്ട്രെസ്സും നെഗറ്റീവ് ചിന്തകളും എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, മനസ്സിനെ സമാധാനത്തോടെയും ഇമോഷണൽ ബാലൻസോടെയും കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ക്യുക്യുക് ടെക്നിക്സ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ 360 degree സംസാരിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഏറ്റവും ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനപ്പുറമാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻസ് ഒന്നും ഇതിൽ നിൽക്കില്ല. പക്ഷേ ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പം മെഡിക്കലി നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ആ കാര്യങ്ങൾ നോക്കണം, അതല്ലാത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ പോകണം. പക്ഷെ ഇപ്പം പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ആണ്. ആ ടിപ്സിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് മുൻപായിട്ട് 360 degree ഒരു മനോഹരമായ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 degree. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, welcome back to 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഡിറ്റ്സ് മി ആർ ജെ അഹില്യ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ട്രെസ് മാനേജ്മെന്റും ആ ഒരു ഇമോഷണൽ ബാലൻസും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിനെ കുറിച്ചാണ്. നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് മാത്രമല്ല അല്ലെ, ശരീരത്തെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. അതുവരെ നിങ്ങൾക്കറിയോ നമ്മുടെ ശരീരത്തിന് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവാം? അനാവശ്യ സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് ശരീരത്തിൽ കോർട്ടിസോൾ അതുപോലെ അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകൾ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതുകൊണ്ട് എന്തോ സംഭവിക്കും, നെഞ്ചൊടിപ്പ് കൂടും, ദഹനം കുറയ്ക്കാനും നമ്മുടെ പേശിയൊക്കെ വളരെയധികം വലിഞ്ഞു മുറുകാനൊക്കെ കാരണമാവും. വിട്ടുമാറാത്ത തലവേദനയ്ക്കൊക്കെ കാരണമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ, സ്ട്രെസ് എന്നത് വെറും ഒരു ചിന്തയല്ല അല്ലെ, അത് ശരീരത്തെ തളർത്തുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രെസ് കുറയ്ക്കാനുള്ള സിമ്പിൾ ബ്രീത്തിങ് ടെക്നിക്കിനെ കുറിച്ചാണ്. ആ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് എങ്ങനെയാന്നുള്ളത് നമുക്ക് കേൾക്കാം 360 degree മനോഹരമായ പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. യെസ്, 360 ഡിഗ്രിയിലേക്ക് വീണ്ടും സ്വാഗതം. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബ്രീത്തിങ് ടെക്നിക്കിനെ കുറിച്ചാണല്ലേ. സ്ട്രെസ് മാനേജ്മെന്റിനും ആ ഒരു ഇമോഷണൽ ബാലൻസിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് കേട്ടോ. പെട്ടെന്ന് ഭയങ്കരത ഇഷ്യോ അല്ലെങ്കിൽ കടുത്ത സ്ട്രെസ്സോ വരുന്ന സമയത്ത് മനസ്സിനെ ഇൻസ്റ്റന്റ് ആയിട്ടൊന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്കൊന്ന് കാമാക്കി എടുക്കണം, ഒരു പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഒരു റിലീഫ് വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇന്ത് ഈ ബ്രീത്തിങ് ടെക്നിക്ക്. 478 ബ്രീത്തിങ് ടെക്നിക് എന്താണ് കേട്ടോ ഇതിനെ പറയാം. അപ്പോൾ ഈ രീതി എങ്ങനെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഒന്നാമത്തെ കാര്യം 4 seconds, അതായത് 4 സെക്കൻഡ് മൂക്കിലൂടെ പതുക്കെ ശ്വാസം നമ്മൾ അകത്തേക്ക് എടുക്കാം. ഈ 7 സെക്കൻഡ് ആ ശ്വാസം ഉള്ളിൽ പിടിച്ചു വെക്കുക. ഒരു 7 സെക്കൻഡ് ആ ശ്വാസത്തെ ഉള്ളിലൊന്ന് ഹോൾഡ് ചെയ്യാം. ദെൻ 8 seconds വായിലൂടെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു 8 സെക്കൻഡ് അങ്ങനെ. ഇത് 3-4 തവണ ചെയ്യുമ്പോൾ തന്നെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുകയും തലച്ചോറിന് ഒരു കാംനെസ് കിട്ടും. ഓക്കെ, അപ്പൊ വളരെ സിമ്പിളാണ്. 4 7 8 4 സെക്കൻഡ് മൂക്കിലൂടെ പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 7 സെക്കൻഡ് ആ ശ്വാസം ഉള്ളിൽ പിടിച്ചു വെക്കുക. 8 സെക്കൻഡ് വായിലൂടെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓവർ തിങ്കിങ്. അതെ, പലർക്കുള്ളൊരു പ്രശ്നമാണല്ലേ. എനിക്ക് തോന്നുന്നു മെജോറിറ്റി എല്ലാവർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഈ ഒരു ഓവർ തിങ്കിങ് മാറ്റാനുള്ള കുഞ്ഞു ടിപ്സാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കേൾക്കാം 360 ഡിഗ്രി ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റഡി വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ ആര്യ. ഓവർ തിങ്കിങ്, നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചോ അനാവശ്യമായിട്ട് ആലോചിച്ച് കാട് കയറുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ഓവർ തിങ്കിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് ബ്രെയിൻ ഡംപ് ടെക്നിക്ക്. എന്താ ഈ ഒരു ബ്രെയിൻ ഡംപ് ടെക്നിക്ക് എന്നറിയോ? മനസ്സിൽ കിടക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളും ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അത് ആ ഒരു പേപ്പറിലേക്ക് പകർത്തുമ്പോൾ തന്നെ മനസ്സിന് പകുതി ഒരു ആശ്വാസം കിട്ടും, ഒരു ശാന്തത കൈവരിക്കും എന്നാണ് പറയാം. അപ്പോൾ നിങ്ങൾ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ നിമിഷം തോന്നുന്ന ആ ചിന്ത, ആ തോട്ട് എന്താണോ, ആ തോട്ടിനെ ഒരു പേപ്പറിലേക്ക് മാറ്റാം. ഒരു പേപ്പറിലേക്ക് വൃത്തിയായിട്ടൊന്ന് എഴുതുക. ആ സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ഒരു റിലീഫ് കിട്ടുന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഒരു മെത്തേഡാണ് 5 സെക്കൻഡ് റൂൾ എന്ന് പറയുകയാണെങ്കിൽ. ഈ 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, കഴിഞ്ഞ കാര്യങ്ങളിൽ ഉഴലാതെ ആ കാര്യങ്ങളിൽ ഇങ്ങനെ പെട്ടുപോവാതെ ഇപ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള, ഇപ്പോൾ കറന്റ്ലി നിങ്ങളുടെ കയ്യിൽ എന്താണോ കൺട്രോൾ, ആ കൺട്രോളുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴിഞ്ഞു പോയത് പോയി, നമുക്കൊരാൾക്കും ആ കഴിഞ്ഞു പോയ കാര്യത്തെ മാറ്റി എഴുതാൻ പറ്റില്ല, ഇല്ല അല്ലേ. പകരം നമ്മുടെ കയ്യിൽ പ്രസന്റ്ലി നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നോക്കുക. അപ്പോൾ കഴിഞ്ഞതിനെ മാറ്റാനായിട്ട് കഴിയില്ല, വരാനുള്ളതിനെ തടയാനും നമുക്ക് കഴിയില്ല അല്ലേ. ആ ഒരു റിയാലിറ്റിയാണ് മനസ്സിലാക്കണം കേട്ടോ. ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും സിമ്പിളായുള്ളൊരു കാര്യം. അപ്പം അതിലൊന്ന് ഫോക്കസ് ചെയ്യുക.

0: 360 degree.
1: യെസ്, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമോഷണൽ ബാലൻസിങ്ങിനെ കുറിച്ചാണ്. ഇമോഷണൽ റിയാക്ഷൻ വേഴ്സസ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇമോഷണൽ ബാലൻസ് 360 degree ആണ്. പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓൺ യുവർ അഖിൽ എഫ്എം 90.4 വിത്ത് മീ ആർ ജെ അഹില്യ. യെസ്, ഇപ്പോ ഒരു വിഷമം അല്ലെങ്കിൽ ദേഷ്യം, സങ്കടം, ഈ ഒരു ഏത് വികാരം വരുന്ന സമയത്തും പെട്ടെന്ന് പൊട്ടിതെറിക്കുന്നവരുണ്ടാവും അല്ലെ, പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്തു പോവും അല്ലെ. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയോ? രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഒന്ന്, റിയാക്ഷൻ. അതായത് ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് ചിന്തിക്കാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നത് ആ ഒരു പരിപാടി അത്ര നല്ല പരിപാടിയാണോ? അല്ലാട്ടോ. അതുപോലെ തന്നെ റെസ്പോൺസ്. ആ സാഹചര്യത്തിൽ ഒരു 5 സെക്കൻഡ് ഒന്ന് നിങ്ങൾ ആലോചിക്കുക, ഒന്ന് നിർത്തി ഒന്ന് ആലോചിക്കുക. കാര്യങ്ങൾ പക്വതയോടുകൂടി ആലോചിച്ച് മാത്രം നിങ്ങൾ എപ്പോഴും ഏതൊരു കാര്യത്തിനും മറുപടി നൽകാം. ഒരു 5 സെക്കൻഡെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതല്ലാതെ എന്താ പറയുക, തപ്പേന്ന് പറഞ്ഞിട്ടൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലതാവില്ല. ഇപ്പം വിഷമത്തിലായിക്കോട്ടെ, ദേഷ്യത്തിലായിക്കോട്ടെ, ഏതൊരു വികാരത്തിലാണെങ്കിലും പെട്ടെന്ന് മറുപടികൾ പറയാതിരിക്കുക എന്നുള്ളതാണ്, ഡിസിഷൻസ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു 5 സെക്കൻഡെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക, ആലോചിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്.

மப்புல அப்படிதான்டா கேட்கும்.

360 degree. Dear listeners, once again, welcome back to 360 Degree. Managing daily stress and emotional overload എന്നൊരു വിഷയത്തിലാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ള ഒരു ടിപ്പ് എന്താണെന്നറിയോ? വർക്ക് ബാലൻസ് ആണ്. അതെ, വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് ആവശ്യമാണ് കേട്ടോ. ജോലിയുടെയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ സ്ട്രെസ് വീടുകളിലേക്ക് കൊണ്ടുവരുന്നതാണ് പലരുടെയും പ്രധാന പ്രശ്നം. അവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടേ? ഇപ്പോൾ ഓഫീസ് സമയത്തിന് ശേഷം അനാവശ്യമായ ജോലിക്കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് ദിവസവും കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹോബി, പാട്ടായിക്കോട്ടെ, വായന ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ജോഗിങ്ങിന് പോകുന്നതായിക്കോട്ടെ, എനിത്തിങ്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളൊരു കാര്യം, അതൊരു 30 മിനിറ്റ് സമയം നിങ്ങളുടെ ലൈഫിൽ വേണം ഓരോ ദിവസവും അതിനു വേണ്ടി ഇത് മാറ്റിവെക്കുക. ഈ ജോലിയും പഠനവും ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണല്ലേ, അതല്ലാതെ അതാണ് എൻ്റെ ജീവിതം എന്നാണോ? അല്ല, അത് തന്നെയാണോ നിങ്ങളുടെ ജീവിതം എന്ന് ഇടയ്ക്കിടെ ഒന്ന് സ്വയം ചോദിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൃത്യമായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് വേണം, ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണം. പഠിക്കുന്ന കാര്യമാണെങ്കിലും ജോലി ചെയ്യുന്ന കാര്യമാണെങ്കിലും എല്ലാത്തിനും. ഇനി നമ്മൾ പറയാൻ പോകുന്നതേ നല്ല ഉറക്കത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ട് ഉറക്കം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം അല്ലേ. ഈ ഒരു കാര്യത്തിലും നമുക്ക് ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. യെസ്, അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാമോ? അതിന് മുൻപായിട്ട് മനോഹരമായ ഒരു ഗാനം വരുന്നുണ്ട് 360 degree. പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. യെസ് വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സ്ട്രെസ് മാനേജ്മെന്റ് എപ്പിസോഡ് ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് അടുക്കാൻ പോകുകയാണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. നമ്മൾ അറിയാതെ പോകുന്ന സ്ട്രെസ്സിന്റെ പ്രധാന ഉറവിടം എവിടെയാണെന്ന് അറിയോ? ഒരു ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഫോണാണ്. യെസ് നമ്മുടെ ഫോൺ, റിപ്പീറ്റ്, നമ്മുടെ ഫോണിന്റെ സ്ക്രീൻസ് തന്നെയാണ്. അപ്പൊ അതിനെന്തൊക്കെ പരിഹാരം ഉണ്ടാവും? ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ ഈ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെക്കുക. അതുപോലെ തന്നെ ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് ലഭിക്കുന്നുണ്ടോ, ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കേട്ടോ. നല്ല ഉറക്കവും ഡിജിറ്റൽ ഡീറ്റോക്സും സ്ട്രെസ് വളരെയധികം കുറയ്ക്കും. ഈ രണ്ട് കാര്യം പക്ക പക്കയാണെങ്കിൽ, പ്രോപ്പറാണെങ്കിൽ വളരെയധികം നമ്മുടെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഉറക്കം നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റലി യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു കൺട്രോളും കാര്യങ്ങളും വേണം അല്ലേ. അതില്ലെങ്കിൽ വളരെയധികം സ്ട്രെസ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നന്നായിട്ട് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്.

0: cho được tiếng nó có phát kiến nó tự dục có con mẹ mặt nè cả tu bao bật một lời từ tên nào
1: 360 degree. യെസ്, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ സ്ട്രെസ് മാനേജ്മെന്റും ഇമോഷണൽ ബാലൻസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആ ഇല്ല കേട്ടോ. നമ്മളിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞുല്ലേ, സ്ട്രെസ്സിന്റെ ആ സിംറ്റംസ്, 478 ബ്രീത്തിങ് റൂൾ, ഓവർ തിങ്കിങ് മാറ്റാനുള്ള കുഞ്ഞു ടിപ്പ്, അതുപോലെ വർക്ക് ലൈഫ് ബാലൻസിന്റെ ഇമ്പോർട്ടൻസ്, ഡിജിറ്റൽ ഡീറ്റോക്സ്, സ്ലീപ്പിന്റെ പ്രാധാന്യം, അങ്ങനെ ഒരു ഇമോഷണൽ ഹെൽത്തിന്റെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു വശമൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. വളരെ ചെറിയ വശം മാത്രമാണ് കേട്ടോ, അത്രയും കുഞ്ഞു കുഞ്ഞു ടിപ്സാണെന്ന് പറഞ്ഞു പോയിരിക്കുന്നത്. പക്ഷെ ആ കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ, നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തതയേക്കാൾ വലുതല്ല ലോകത്തിൽ ഒരു കാര്യവും. അങ്ങനെ ദൈ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നിന്ന് ഞാൻ ദൈ ടാറ്റ ബൈ ബൈ പറയാൻ കൂടി പോവാണ്. ഞാൻ വീണ്ടും വരും മറ്റൊരു വിഷയവുമായിട്ട്, ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട്. അതുവരെ ടേക്ക് എ ഡീപ് ബ്രീത്ത്, റിലാക്സ് ആയിട്ടിരിക്കുക, കീപ് സ്മൈലിംഗ്, സ്റ്റേ കാം, സ്റ്റേ ബാലൻസ്. ദിസ് ഇസ് ആർജെ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വില കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: Qué infame.
1: മുഖം അത്ര പോരെന്ന് തോന്നുന്നു.
2: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ?

0: ദേ ദാസന്റെ വിജയന്റെ ദുബായ്
1: CID എസ്കേപ്പ്.
2: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും പിഎസ്സി സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി എം ലിജു നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഗതാഗത സാങ്കേതിക വിദ്യകൾ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പുവച്ചത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പും സ്വിസ് നാഷണൽ സയൻസ് ഫൌണ്ടേഷനും തമ്മിൽ താൽപര്യപത്രവും കൈമാറി. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്ന് ആരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. എതിർകക്ഷികളിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം നിയമപരമായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ കേസിൽ എല്ലാ ക്ലിയറൻസും കൊടുത്തത് കോൺഗ്രസ് സർക്കാരുകളാണെന്ന് ബി ഗോപകുമാർ എംഎൽഎ. ഇഡിയുടെ കത്തിൽ എഫ്ഐആർ പോലുമില്ലാതെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നും ജ്ഞാനേഷ് കുമാറിനെതിരെയുള്ള നീക്കം ഇരട്ട നീതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. പരീക്ഷാക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും പിഎസ്സി സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. വനിതാ മത്സ്യത്തൊഴിലാളികളുടെ സ്വയം പര്യാപ്തതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭവനരഹിതരായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് ലഭ്യമാക്കുന്നതിന് പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദി മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ കെഎസ്ആർടിസി ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ എറണാകുളം ബോട്ട് ജെട്ടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കെഎസ്ആർടിസിയെയും ജലഗതാഗത വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുമെന്നും ബോട്ടും ബസ്സും അടക്കമുള്ള എല്ലാ ഗതാഗത സംവിധാനങ്ങളും സമയബന്ധിതമായ യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: 30 പേർക്ക് സഞ്ചരിക്കാവുന്ന പരിസ്ഥിതി സൌഹൃദമായ സൌര 2 എന്ന സോളാർ ബോട്ട് ഉപയോഗിച്ച് 2 ടൂറിസം സർവീസുകളാണ് ആരംഭിക്കുന്നത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും തുടങ്ങി മറൈൻ ഡ്രൈവ്, വല്ലാർപാടം ദ്വീപ്, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ സന്ദർശിക്കാൻ രാവിലെ 10 തുടങ്ങുന്ന ഒരു സർവീസ് ഉണ്ടാകും. കൂടാതെ കായൽ കാഴ്ചകളും കടമക്കുടിയിലെ സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാവുന്ന തരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന വേറൊരു സർവീസും ഉണ്ടാകും.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി എം ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. എക്സൈസ്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസുകൾ തെരഞ്ഞെടുത്തത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന്. ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ നിന്ന് ഒന്നിച്ച് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നെല്ല് സംഭരിക്കുന്ന കർഷകർക്ക് കിലോയ്ക്ക് 6.31 രൂപയാണ് ബോണസ് നൽകുന്നത്. കേന്ദ്ര താങ്ങുവിലയ്ക്ക് പുറമെയാണ് ഈ തുക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വടക്കേ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ബസലിക്ക റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് തിരുനാൾ പതാക ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ബസലിക്കയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് 18 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. 14 വൈകിട്ട് അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം തുടങ്ങി. 15 തിരുനാൾ ദിവസം പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ വിശ്വാസികളുടെ ശയനപ്രദക്ഷിണവും ഉണ്ടാവും.
0: കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം 5:25 പുറപ്പെടേണ്ട കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് 3:05 വൈകി രാത്രി 8:30 യാത്ര തിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. മസ്തിഷ്ക പഠന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒപ്റ്റോജെനറ്റിക്സ് സാങ്കേതിക വിദ്യയ്ക്കും ലൈഗേറ്റഡ് അയോൺ ചാനലുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കും കാൾ ഡെയ്സ്രോത്ത്, പീറ്റർ ഹെഗമാൻ, ജോർജ് നാഗൽ എന്നിവർക്കാണ് പുരസ്കാരം. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ബയോ എഞ്ചിനീയറിംഗ്, സൈക്യാട്രി, ബിഹേവിയറൽ സയൻസസ് എന്നീ വിഭാഗങ്ങളിൽ പ്രൊഫസറാണ് ഡെയ്സ്രോത്ത്. ജർമ്മൻ ബയോഫിസിസ്റ്റാണ് ഹെഗമാൻ. ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റാണ് നാഗൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 പോയിന്റ് ഉയർന്ന് 72,382, നിഫ്റ്റി 134 പോയിന്റ് നേട്ടത്തിൽ 22,556 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M. Riju നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:00.
4: കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
6: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447217211 അഹ്ലിയ ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133. ഇത് നമ്മ നേരം വിത്ത് RG ഹീറ ഓൺ അഹല്യ FM.
4: വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RG ഹീറ വിത്ത് യു. വാട്ടർ ഇല്ലാമ ഒരു ലൈഫ് ഉങ്ങളാല ഇമാജിൻ പണ മുടിയുമാ? ഇല്ലല്ല. മോർണിംഗ് എഴുതതു വാട്ടർ, ടീക്ക് വാട്ടർ, കുക്കിംഗ് വാട്ടർ, ബാത്തിങ് ഡ്രിങ്കിങ് പ്ലാന്റ്സ്, അനിമൽസ്. നമ്മൾ ഡെയിലി ലൈഫിലെ വാട്ടർ ഇരിക്കരുത് അവ്വളോ നോർമലായിടിച്ചു. സംടൈംസ് അത് എവ്വളോ പ്രഷ്യസ്ന യോസിക്കവേ മാറ്റോ അല്ല. ആനാ വാട്ടർനാ ജസ്റ്റ് നമ്മൾ യൂസ് പണ്ട ഒരു റിസോർട്സ് ഇല്ലേ. വാട്ടർ ഇറ്റ് സെൽഫ് ഇസ് എ ലിവിംഗ് വേൾഡ്. ഒരു കുളം, ഒരു ലേക്ക്, ഒരു കനാൽ, ഒരു വെറ്റ് ലാൻഡ്, അതുക്കുള്ള നമ്മ കണ്ണുക്ക് തെരിയാതെ എവ്വളോ ലൈഫ് ഇരിക്കു. ഫിഷ്, ഇൻസെക്ട്സ്, പ്ലാന്റ്സ്, മൈക്രോ ഓർഗാനിസംസ്. ആൻഡ് ചെന്നൈന്ന് സൊന്ന ഉടനെ നമ്മൾക്ക് മെറീന ബീച്ച്, സീ, വേവ്സ്, അപ്പി എല്ലാം തന്നെ ഞാപകത്തിൽ വരും. ആനാ ചെന്നൈക്കുള്ള ഫ്രഷ് വാട്ടർ ഫിഷ് ഇരിക്കുന്നു ഉങ്ങൾക്ക് തെരിയുമാ? ഇന്നിക്ക് നമ്മ എക്സ്പ്ലോർ പണ പോകുന്നതും അന്ത ഹിഡൻ അണ്ടർ വാട്ടർ വേൾഡ് തന്നെ. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RG ഹീറ വിത്ത് യു. സോ ഫസ്റ്റ് പാട്ട് കേട്ടിട്ട് നിങ്ങൾ തിരുമ്പി വാങ്ങ. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RG ഹീറ വിത്ത് യു. ഇത് നമ്മ നേരം.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. ചെന്നൈന ഒരു ബിസി അർബൻ സിറ്റി, ബിൽഡിങ്സ്, റോഡ്സ്, ട്രാഫിക്, ഫ്ലൈഓവേഴ്സ്, മെട്രോ. ഇന്ന് കോൺക്രീറ്റ് സിറ്റിക്കുള്ള ഫ്രഷ് വാട്ടർ ഫിഷ് എങ്ക ഇരിക്കും? ലേക്സില്, പോൺസില്, വെറ്റ്ലാൻഡ്സില്, കനാൽസില്. ചെന്നൈയിൽ ഇരിക്കുന്ന ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ്സില് പല ഡിഫറെൻറ്റ് ഫിഷ് സ്പീഷീസ് സർവൈവ് പണിട്ട് ഇരുക്ക്. നമ്മ എവ്രിഡേ ക്രോസ് പണ്ട ചില വാട്ടർ ബോഡീസെ പാത്ത് ഇത് ഒരു കുളം വാട്ടർ ഇരുക്ക് അവ്വളോതാ അപ്പിന്ന് നെനപ്പോ. ആനാ റിസർച്ചേഴ്സുക്ക് അത് ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം. ഒരു ഫിഷ് അങ്ങ് ഇരിക്കുന്നാ അത് മറ്റും തനിയാ ഇല്ല, അതോടെ ഫുഡ് ചെയിൻ ഇരിക്കും, അതോടെ പ്രിഡേറ്റേഴ്സ് ഇരിക്കും, അക്വാട്ടിക് പ്ലാന്റ്സ് ഇരിക്കും, ഇൻസെക്ട്സ് ഇരിക്കും, വാട്ടർ ക്വാളിറ്റിയോട് റിലേഷൻഷിപ്പ് ഇരിക്കും. സോ ഒരു സിറ്റിയിലെ ഫ്രഷ് വാട്ടർ ഫിഷ് ഇരിക്കരുത്. ചെന്നൈ ഹാസ് ബയോഡൈവേഴ്സിറ്റി ടു എന്ന് സൊല്ല ഒരു സ്മോൾ റിമൈൻഡർ. സോ ഇന്ന റിമൈൻഡർ ഉള്ളോട് സൊല്ലിക്കിട്ട് അടുത്ത പാട്ടുക്ക് പോറോ. ഇത് അഹലി എഫ് എം 90.4. ഇതെ പറ്റി നിറയെ പേസ വേണ്ടിയതാ ഇരിക്കു. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഇത് നമ്മ നേരം.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് അഹല്യ എഫ് എം 90.4. സോ ഇന്ത മാതിരി ഫ്രഷ് വാട്ടർ ഫിഷസ് ഓഫ് ചെന്നൈയെ പറ്റി നിറയ റിസർച്ചസ് നടന്നിട്ട് ഇരിക്കു. ഇപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ഒരു റിസർച്ചർ ഒരു സ്മോൾ ഫിഷ് പാത്തിട്ട് ഇത് ഇന്ത സ്പീഷീസിനെ എപ്പടി കണ്ടുപിടിക്കിറാങ്ക. ജസ്റ്റ് കളർ പാത്ത് ചൊല്ലിട മാട്ടാങ്ക. ഫിഷോട ബോഡി ഷേപ്പ്, സ്കെയിൽസ്, ഫിൻസോട സ്ട്രക്ചർ, അതോട് മൗത്ത് ഷേപ്പ്, ബോഡി മാർക്കിംഗ്, സൈസ്, സർട്ടൻ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഇതെല്ലാം കെയർഫുള്ളി ഒബ്സർവ് പണുവാങ്ക. സംടൈംസ് മെഷർമെന്റ്സ് എടുപ്പാങ്ക, ഫോട്ടോഗ്രാഫ്സ് ഡോക്യുമെന്റ് പണുവാങ്ക, ലൊക്കേഷൻ റെക്കോർഡ് പണുവാങ്ക, ഓൾറെഡി ഡോക്യുമെന്റഡ് സ്പീഷീസോട് കമ്പയർ പണുവാങ്ക. മോഡേൺ റിസർച്ചേഴ്സിൽ ഡി എൻ എ അനാലിസിസ് മാതിരി മെത്തേഡ്സും സ്പീഷീസ് ഐഡന്റിഫിക്കേഷനുക്ക് ഹെൽപ്പ് പണലാം. അതിനാല് ഒരു ഫീൽഡ് ഗൈഡ് ക്രിയേറ്റ് പണ്ടത് ജസ്റ്റ് ഒരു ഫിഷ് ഫോട്ടോസ് ബുക്ക് ഇല്ല, അത് ഒരു സയന്റിഫിക് റെക്കോർഡ്. ഒരു ഫിഷ് യങ്ങ് എപ്പടി ഐഡന്റിഫൈ പണ മുടിയോ, അതോട് ഹാബിറ്റ് ആയിട്ട് എന്ന, അത് റേറാ, കോമണാ, പോപ്പുലേഷൻ ചേഞ്ച് ആകുത, ഇതെല്ലാം ഫ്യൂച്ചർ റിസർച്ചുക്ക് രൊമ്പ ഇൻഫർമേഷനെ കൊടുക്കും. സോ ഇന്ത മാതിരി റിസർച്ച് എല്ലാം പണ്ണുമ്പോൾ ஏன் இவங்க இந்த மாதிரி பண்றாங்கன்னு யோசிக்காம இது ஃபியூச்சருக்கான டாக்குமெண்ட்ஸ்னு மனசுல வச்சுக்கோங்க. இப்ப அடுத்த பாட்டுக்கான டைம் இது அஹலி எஃப்எம் 90.4 and this is RJ Hira with you. சோ இந்த ஃபிஷ் கைட பத்தி நிறைய நம்ம பேசணும் பாட்டுக்கு அப்புறம். ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇപ്പൊ നമ്മ നാട്ടില് ഡെയിലി ട്രാവൽ പണ്ട റോഡ്സ്, ബിൽഡിങ്സ്, മെട്രോ, ഷോപ്പിംഗ് മാൾസ് ഇതെല്ലാം തന്നെ സിറ്റി നിന്നെ പോലെ. ആ ഒരു സിറ്റിക്ക് ഇന്നൊരു സൈഡ് ഇരിക്കു, വാട്ടർ ബോഡീസ്, വെറ്റ്ലാൻഡ്സ്, ട്രീസ്, ബേർഡ്സ്, ഫിഷ്, ഇൻസെക്ട്സ് അപ്പടിന്ന് നാമ പാക്കമായി ഇരിക്കുന്ന ഒരു എൻറ്റയർ എക്കോസിസ്റ്റം. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീറ വിത്ത് യു. ആൻഡ് സംടൈംസ് ദ സ്മോളസ്റ്റ് ക്രീച്ചർ ടെൽസ് അസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റോറി. ഒരു ടൈനി ഫ്രഷ് വാട്ടർ ഫിഷ് നമ്മൾക്ക് എന്നെ ചൊല്ലത് ഇന്ന വാട്ടർ ബോഡി അലൈവ് ആയിരിക്കു, ഇന്ന എക്കോസിസ്റ്റമില ലൈഫ് ഇരിക്കു, ഇന്ന പ്രൊട്ടക്ട് പണ വേണ്ടിയത്. സോ നെക്സ്റ്റ് ടൈം ഒരു ലേക്ക്, പോണ്ട് ഓർ വെറ്റ്ലാൻഡ് ക്രോസ് പണുമ്പോൾ ജസ്റ്റ് വാട്ടർന്ന് പാക്കാതീങ്ക, കൊഞ്ചം ഒബ്സർവ് പണുങ്ക. മേബി നമ്മ കണ്ണുക്ക് തെരിയാമ ഒരു ഹോൾ അണ്ടർ വാട്ടർ സിറ്റി അങ്ങേ ഇരിക്കലാം. സോ റെസ്പോൺസിബിൾ സിറ്റിസനാ ഇരിക്കണമെന്നാ മുതല്ല നമ്മ നല്ല ഒബ്സർവേഴ്സാ ഇരിക്കണം. നമ്മളെ സുത്തി എന്നെല്ലാം ഇരിക്കു, യാർ യാരെല്ലാം ഇരിക്കുന്നു യോസിച്ച് അതുക്കപ്പുറം അന്ത അണ്ടർ വാട്ടർ സിറ്റിയെ നമ്മ പ്രൊട്ടക്ട് പണ്ടതുക്ക് യോസിക്കണം. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009159 4477211. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399! ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: സ്റ്റോറി ഓഫ് ലൈഫ്.
3: Lighten your life. Lighten. നമ്മളൊക്കെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ആഗ്രഹിക്കുന്നത് അല്ലെ? ഏറ്റവും സുരക്ഷിതമായ ഒരു അന്തരീക്ഷമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ ലൈഫിലാണെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലൈഫ്, കരിയറിലാണെങ്കിലും അധികം സ്ട്രെസ് ഇല്ലാത്ത, ടാർഗറ്റ് ഇല്ലാത്ത, കൃത്യമായിട്ട് സാലറി ലഭിക്കുന്ന, ഓഫീസ് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള കരിയർ, ഒരു തടസ്സവും ഇല്ലാതെ നമ്മുടെ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോകണം. കരിയറിൽ യാതൊരു പ്രതിസന്ധികളും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. ആഗ്രഹിച്ചതൊക്കെ വളരെ എളുപ്പത്തിൽ കൈകളിൽ വന്നു ചേരുന്ന ആ നല്ല കാലങ്ങളെ നമ്മൾ സന്തോഷത്തോടെ നെഞ്ചിലേറ്റാറുമുണ്ട്. നമ്മുടെ ലൈഫിൽ നല്ല കാലമായിരുന്നു അത് എന്ന് നമ്മൾ എപ്പോഴാ പറയാ. കാര്യം സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നു, സങ്കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ഹാപ്പി ആയിരുന്നു നമ്മളപ്പം. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് അല്ലേ? പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കരിയറിലോ നമ്മളുടെ പേഴ്സണൽ ലൈഫിലോ പെട്ടെന്നൊരു വലിയ പ്രതിസന്ധിയുടെ കടുത്തൊരു വെയിൽ തട്ടുമ്പോൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ കനത്ത ഒരു മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വല്ലാതെ തകർന്നു പോകില്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രകൃതി ഇങ്ങനെ നമ്മളോട് ക്രൂരത കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ വഴികൾ എപ്പോഴും ഇങ്ങനെ കഠിനമാകുന്നത് എന്ന് ചോദിച്ച് നമ്മൾ സ്വയം സങ്കടപ്പെടാറുണ്ട്. തളർന്നു പോയ സാഹചര്യങ്ങളെ ഓർത്തിട്ട് നമ്മൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തന്നെ നിർത്തിവെക്കാറുണ്ട്, ശരിയല്ല? പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഒരു ചെടിക്ക് വെള്ളവും വളവും കൃത്യമായി ലഭിക്കുന്നത് കൊണ്ട് മാത്രം അതിവിടെ തഴച്ചു വളരില്ല. വേനലിന്റെ കടുത്ത വെയിലും പെയ്തൊഴിയാത്ത കനത്ത മഴയും ഒരുപോലെ ശരീരത്തിൽ ഏൽക്കുന്നത് കൊണ്ടുകൂടിയാണ് അത് കരുത്തോടെ മണ്ണിൽ നിലനിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. സുഖസൗകര്യങ്ങൾ മാത്രമല്ല നമ്മൾ നേരിടുന്ന കഠിനമായ പരീക്ഷണങ്ങളാണ് നമ്മെ കൂടുതൽ ശക്തരാക്കി മാറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴും നല്ല തണലിൽ മാത്രം വളരുന്ന ഒരു ചെടിയെ പെട്ടെന്ന് കടുത്ത വെയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് വല്ലാണ്ടങ്ങ് വാടിപ്പോകും. കാരണം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി അതിൻ്റെ വേരുകൾക്ക് ഉണ്ടായിരിക്കില്ല. എന്നാൽ കൊടുങ്കാറ്റും വെയിലും മഴയും ഒക്കെ നേരിട്ട് വളരുന്ന ആ വൃക്ഷത്തിൻ്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിശക്തമായിട്ടിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കും. കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഉണ്ടാകുന്ന തിരിച്ചടികളും പരാജയങ്ങളും ഒക്കെയാണ് നമ്മെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അത് നമ്മളെ കൂടുതൽ ബുദ്ധിയുള്ളവരും സാഹചര്യങ്ങളെയൊക്കെ വളരെ പക്വതയോടുകൂടി നേരിടാൻ കെൽപ്പുള്ളവരുമാക്കി മാറ്റും. വെള്ളവും വളവും പോലെയുള്ള നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ കരിയറിന് വളർച്ച നൽകുമ്പോൾ, വെയിലും മഴയും പോലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയൊരു കരുത്താണ് നൽകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും തകർന്നു പോകരുത്, തളർന്നു പോകരുത്. അത് നിങ്ങളെ തളർത്താൻ വരുന്നതല്ല, മറിച്ച് നാളെ വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്ക് മുന്നിൽ നിങ്ങളെ തകരാതെ നിർത്തുവാനായിട്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ വേരുകളെ കൂടുതൽ ശക്തമാക്കാൻ വരുന്നതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. വെയിലിനെയും മഴയും പുഞ്ചിരിയോടുകൂടി നേരിടുക. ഒരു കൊടുങ്കാറ്റിനും തകർക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നെഞ്ചോട് ചേർക്കണം. കഠിനമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് കുതിക്കണം. കാലം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ കരുത്തൻ വൃക്ഷത്തെയാണ് വളർത്തിയെടുക്കുന്നത് എന്ന് ഓർക്കണം. തളർച്ചകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇത് പ്രകൃതിയുടെ വലിയൊരു അതിജീവന പാഠമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട്

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ദിവസവും ഒരുപാട് മനുഷ്യരുമായിട്ട് ആശയവിനിമയം നടത്തുന്നവരാണല്ലേ. ഒരുപാട് മനുഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്നവരാണ്, വീട്ടിലാണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും. ഇനിയിപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ വിചാരിക്കും മികച്ച രീതിയിൽ സംസാരിക്കുന്നതാണ്, നമ്മുടെ വാദങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്നതാണ് ആശയവിനിമയത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്നാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, പലപ്പോഴും നമ്മുടെ ചർച്ചകളെല്ലാം വലിയ തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും വഴിമാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ വന്നോ ഉള്ളിലുള്ള സങ്കടങ്ങൾ പറയുമ്പോൾ അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് പൂർണ്ണമായി കേൾക്കാൻ പലപ്പോഴും നമുക്ക് ക്ഷമയുണ്ടാവാറില്ല. അവർ സംസാരിച്ച് തീരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ മനസ്സിൽ അടുത്ത ചോദ്യം, അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട മറുപടി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവർ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്ന ആ ഒരു സെക്കൻഡിൽ നമ്മുടെ മറുപടി കൊണ്ടൊരു വെടിയുണ്ട, തൊടുത്ത് വിടാനാണ് നമ്മളിൽ പലരും കാത്തിരിക്കുന്നത്. ആർട്ട് ഓഫ് ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിൽ കൂടുതൽ പേര് മറ്റുള്ളവരെ കേൾക്കുന്നത് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, മറിച്ച് അവർക്കപ്പോൾ തന്നെ ഒരു മറുപടി നൽകാൻ വേണ്ടി മാത്രമാണ്. ആ ഒരു പ്രവണത കൊണ്ടാണ് പല സുന്ദരമായ ബന്ധങ്ങളും കരിയറിലെ നല്ല ചർച്ചകളും പാതി വഴിയിൽ തകർന്നു പോകുന്നത്. പക്ഷേ അവർ നല്ലൊരു ലിസണറായിട്ട് മാറണം. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് നിങ്ങളിൽ നിന്ന് വലിയൊരു പരിഹാരമോ ഉപദേശമോ കേൾക്കാൻ വേണ്ടിയിട്ടല്ല. തങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട്, തങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയാനായിട്ട് ഒരിടമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൻ്റെ ഭാരം പകുതിയായിട്ട് കുറയും. അവരെ ഒന്ന് കേൾക്കുക, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അതിന് പകരം ജഡ്ജ്മെൻറ്റുകളുമായിട്ട് മറുപടി നൽകാൻ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ പിന്നീട് ഒരിക്കലും നമ്മളോട് മനസ്സ് തുറക്കില്ല. കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരു മികച്ച ലീഡറുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക എന്നതാണ്. സഹപ്രവർത്തകരുടെ ആശയങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും പൂർണ്ണമായിട്ട് കേൾക്കുമ്പോൾ മാത്രമേ മികച്ചൊരു പ്രൊഫഷണൽ അന്തരീക്ഷം രൂപപ്പെടുകയുള്ളൂ. മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രം കേൾക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഈഗോയാണ് സംസാരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുമ്പോൾ അവിടെ നിങ്ങളുടെ വിവേകമാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത തവണ ഒരാൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മറുപടികൾ അല്പനേരത്തേക്ക് മാറ്റിവെക്കുക. നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായിട്ട് അവർക്ക് നൽകുക. ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേൾക്കുക. ദേഷ്യത്തോടെയോ ധൃതിയോടെയോ പ്രതികരിക്കുന്നതിന് പകരം തികഞ്ഞ ശാന്തതയോടെ കരുതലോടുകൂടി അവരുടെ വാക്കുകളെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള മനുഷ്യരെ മാത്രമേ ഈ ലോകം എപ്പോഴും സ്നേഹത്തോടുകൂടി ഓർത്തു വയ്ക്കാറുള്ളൂ. അനാവശ്യമായ മറുപടി കൊടുക്കലുകൾ നമുക്ക് മാറ്റിവെക്കാം. മനുഷ്യരെ കേൾക്കാനും അവരെ പൂർണ്ണമായി മനസ്സിലാക്കാനുമുള്ള വലിയൊരു ഹൃദയവിശാലതയോടുകൂടി നമുക്ക് ആളുകൾ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളെപ്പോഴും വലിയൊരു കൂട്ടത്തിന് നടുവിലാണ് ജീവിക്കുന്നത്, ശരിയല്ലേ? കൂടെ നടക്കാൻ ആളുകൾ ഉണ്ടായിരിക്കുക, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ടവർ ചുറ്റുമുണ്ടായിരിക്കുക എന്നതൊക്കെ വലിയൊരു സന്തോഷം തന്നെയാണ്. ആ തിരക്കുകളിലും സൗഹൃദങ്ങളിലും നമ്മൾ നമ്മുടെ ദിവസങ്ങളെ വളരെ വേഗത്തിൽ ജീവിച്ചു തീർക്കാറുണ്ട്. പക്ഷെ എപ്പോഴും മറ്റുള്ളവരുടെ തോളിൽ കൈയിട്ട് നടക്കുമ്പോൾ അവരുടെ ചിന്തകളിലൂടെയും തമാശകളിലൂടെയും മാത്രമേ നമ്മൾ ലോകത്തെ നോക്കിക്കാണാനായിട്ട് തുടങ്ങുകയുള്ളൂ. ആ തിരക്കിനിടയിൽ നമ്മുടെ ചുറ്റുമുള്ള പല സുന്ദരമായ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. കൂടെയുള്ളവരുടെ ശബ്ദങ്ങൾക്കിടയിൽ നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ ശബ്ദം പോലും നമ്മൾ അറിയാതെ മുങ്ങിപ്പോകാറുണ്ട്. ഒരു വലിയ കൂട്ടത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളോട് വലിയൊരു പരിധി വരെ അന്ധത കാണിക്കാറുണ്ട്. ജീവിതത്തിൽ എപ്പോഴും കൂട്ടായിട്ട് നടക്കരുത്, കൂട്ടമായിട്ടൊരിക്കലും നടക്കരുത്. പകരം ഇടയ്ക്കൊക്കെ നമ്മൾ തനിയെ നടക്കാനായിട്ട് പഠിക്കണം. കാരണം മറ്റുള്ളവരോട് ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും നമ്മൾ കാണാതെ പോകുന്ന എത്രയോ കാഴ്ചകളുണ്ട്. നമ്മൾ തനിച്ചാകുമ്പോൾ മാത്രം നമ്മുടെ കണ്ണിൽ കുരുങ്ങാനായിട്ട് തുടങ്ങുന്നത്. എത്ര കൃത്യമായിട്ടുള്ള വരികളല്ലേ. തനിയെ നടക്കുമ്പോൾ മാത്രമാണ് വഴിയരികിലെ ചെറിയൊരു പൂവിൻ്റെ ഭംഗി പോലും നമ്മൾ ആസ്വദിക്കാനായിട്ട് തുടങ്ങുന്നത്. ഒരു വലിയ മരത്തിൻ്റെ തണലും കാറ്റിൻ്റെ കുളിർമയും വഴിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ മുഖങ്ങളിലെ യഥാർത്ഥ ഭാവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത് നമ്മൾ തനിച്ചായിരിക്കുമ്പോഴാണ്. അതിലുപരി നിങ്ങളുടെ കരിയറിനെക്കുറിച്ചും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെക്കുറിച്ചും വരുംകാല പ്ലാനുകളെക്കുറിച്ചും ഒരു വലിയ വ്യക്തത നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നത് ഇത്തരം തനിച്ചുള്ള നിമിഷങ്ങളിലാണ്. തനിച്ചാവുക എന്നത് ഒരു ശാപമേ അല്ല, മറിച്ച് അത് നിങ്ങളുടെ നിരീക്ഷണ പാടവത്തെയും ചിന്തകളെയും കൂടുതൽ മൂർച്ചയുള്ളതാക്കാനുള്ള പ്രകൃതിയുടെ വലിയൊരു അവസരമാണ്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഇടയ്ക്ക് നമ്മൾ നടത്തുന്ന ഈ തനിച്ചുള്ള നടത്തങ്ങൾ വലിയൊരു ഊർജം നമുക്ക് നൽകും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ഭാരമൊന്നുമില്ലാതെ തികച്ചും സ്വതന്ത്രമായി ലോകത്തെ കാണാനും വിലയിരുത്താനും ഇത് നിങ്ങളെ സഹായിക്കും. സ്വന്തം മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നു കയറാനുള്ള ഒരു മികച്ച തെറാപ്പിയാണ് ഈ തനിച്ചുള്ള നടത്തങ്ങൾ. കൂടെയുള്ളവരെ സ്നേഹിക്കുക, പക്ഷേ അതിൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത്. തിരക്കുകൾക്കിടയിലും നിങ്ങൾക്കായിട്ട് ഒരു അല്പസമയം മാറ്റിവെക്കുക. നിങ്ങളുടെ ചിന്തകൾക്ക് കൂടുതൽ തെളിച്ചം നൽകാനായിട്ട്, നഷ്ടപ്പെട്ടു പോയ ചെറിയ കാഴ്ചകളെ തിരികെ പിടിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ തനിയെ ഒരു നടത്തം ശീലമാക്കുക. ആ നടത്തം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു സമാധാനവും കരിയറിൽ ഒരു പുതിയ കാഴ്ചപ്പാടും സമ്മാനിക്കുമെന്നത് തീർച്ചയാണ്. അനാവശ്യമായ ബഹളങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. സ്വന്തം ഉള്ളിലെ കാഴ്ചകളെയും പ്രകൃതിയുടെ നിശബ്ദമായ ഭംഗിയെയും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇടയ്ക്കൊക്കെ തനിച്ച് നടക്കുക.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: സംഗീതത്തിൽ മെലഡിക്കും ഹാർമോണിക്കും ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത് ഇന്ത്യൻ സിനിമാ സംഗീതത്തിന് ഒരു പുതിയ ശബ്ദവും ഭാവവും നൽകിയ സംഗീതജ്ഞനാണ് സലീൽ ചൗധരി. ബംഗാളി, ഹിന്ദി, മലയാളി തുടങ്ങി നിരവധി ഭാഷകളിൽ അദ്ദേഹം സംഗീതമൊരുക്കിയിട്ടുണ്ട്. മലയാളിയെ ഏറെ സ്വാധീനിച്ച ബംഗാളിൽ നിന്നുള്ള ഒരു സംഗീത സംവിധായകൻ, നമ്മൾ വളരെ സ്നേഹത്തോടെ സലീൽ ദാ എന്ന് വിളിച്ചിരുന്ന സലീൽ ചൗധരി. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഒരു ട്രെൻഡ് സെറ്ററായി മാറിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഭാഷയ്ക്കനുസൃതമായാണ് അദ്ദേഹം ട്യൂൺ ചെയ്തിരുന്നത്. ഒരു വെസ്റ്റേൺ കോഡ് പ്രോഗ്രഷൻ അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലും നമ്മൾക്ക് കാണാൻ സാധിക്കുമെങ്കിലും മലയാളത്തിനോട്, മലയാളികളോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങൾ തന്നെയാണ് അദ്ദേഹം സമ്മാനിച്ചത്. ചെമ്മീൻ എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായി മാറിയ സലീൽ ദായുടെ ഈ സിനിമയിലെ ഒരു ഗാനത്തിലൂടെയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ആരംഭിക്കുന്നത്. വയലാർ വരികളെഴുതി യേശുദാസ് പാടി, ചെമ്മീൻ എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽ ചൗധരി കമ്പോസ് ചെയ്ത കടലിനക്കരെ പോണോരെ എന്ന ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG Heera. സ്റ്റേ ട്യൂൺഡ്.
6: കാം യുവർ മൈൻഡ് വിത്ത് ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ മ്യൂസിക്, സാരിഗമ കർവ വെൽനെസ്.

ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആർട്ടിസ്റ്റ്. വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ മെലഡീസ്, ഓർക്കസ്ട്രേഷനിൽ അതിശയിപ്പിക്കുന്ന ഒരു റിച്ച്നെസ്, അതാണ് സലീൽ ചൗധരിയുടെ സംഗീതത്തിന്റെ പ്രത്യേകത. ഒരു സലീൽ ചൗധരി ടച്ച്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ മലയാളികൾക്ക് ഒരു പുതുമ സമ്മാനിച്ചു അദ്ദേഹം. ഒരു വെസ്റ്റേൺ ഹാർമണി പോപ്പുലറൈസ് ചെയ്യുകയും ഇൻസ്ട്രുമെന്റ്സ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിരുന്ന ഒരു സംഗീത സംവിധായകനുമായിരുന്നു സലീൽ ചൗധരി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റേതായ ഒരു ടച്ച് ഓരോ പാട്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കദളി ചെങ്കദളി പോലുള്ള പല പാട്ടുകളും മലയാളികൾ ഇന്നും വളരെയേറെ സ്നേഹത്തോടെ ഓർക്കുന്നത്. വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെയും ഇന്ത്യൻ മെലഡീസിന്റെയും മനോഹരമായ ഒരു ബ്ലെൻഡാണ് അദ്ദേഹത്തിന്റെ പല പാട്ടുകളും. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വയലാർ രാമവർമ്മ വരികളെഴുതി, നെല്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി ലതാ മങ്കേഷ്കർ പാടി, സലീൽ ചൗധരി കമ്പോസ് ചെയ്തിട്ടുള്ള കദളി ചെങ്കദളി എന്ന ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ആർ ജി ഹീര. സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഈ സംവിധായകന്റെ ട്യൂണുകൾക്ക് ലിറിക്സ് എഴുതാൻ ബുദ്ധിമുട്ടായി മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പല ലിറിസിസ്റ്റുകളും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം. അതാണ് സലീൽ ചൗധരി ട്യൂണുകളുടെ പ്രത്യേകത. മലയാള സിനിമയുടെ ഒരു പീക്ക് ടൈം എന്ന് വേണം അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിനെ നമുക്ക് ഓർക്കാനായിട്ട്. അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം നല്ലൊരു കവി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാട്ടുകൾക്കും വരികൾക്കും ഒക്കെ അദ്ദേഹം ഒരുപോലെ പ്രാധാന്യം നൽകി. എന്ന് പാടുമ്പോൾ എനിക്ക് തോന്നുന്നു അത് മലയാളികളുടെ ഉള്ളിലേക്ക് നേരെ കയറി ചെന്ന ഒരു പാട്ടായിരുന്നു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ പാട്ടുകൾക്കൊക്കെ ഇത്രയും ഫ്രഷ്നെസ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സംഗീത സംവിധായകന്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾ കാലാതീതമായി നമ്മുടെ മനസ്സിൽ നിലകൊള്ളുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വയലാർ രാമവർമ്മ വരികൾ എഴുതി, വാണി ജയറാം പാടി, തോമസ് ലീഹ എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽ ചൗധരി കമ്പോസ് ചെയ്ത ഗാനം ധും തന ചിലങ്കി എന്ന ഗാനം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ആർ ജി ഹീര, സലീൽ ചൗധരി എന്ന തുല്യ സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

കുറുമൊഴി എന്ന ഗാനം. സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകനെ ഓർക്കുകയാണ് ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ആർ ജി ഹീര. ഒ എൻ വി കുറിപ്പാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. പകുതി എഴുതി വെച്ചിട്ട് അദ്ദേഹം തിരിച്ചു കോളേജിലേക്ക് പോന്നു. ആ കാലത്ത് ഒ എൻ വിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു കുഞ്ഞുപിള്ള, ഒരു യുവകവി, പക്ഷേ ഒരു റിത്തമിക് സോങ് ആയിരുന്നു. സോ കുഞ്ഞുപിള്ള വിളിച്ചു, ബാക്കി വരികൾ കൂടി എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഫോണിൽ കൂടി എഴുതി കൊടുത്ത വരികളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന

ശ്യാമമേഘമേ നീ എൻ പ്രേമദൂതുമായി, ഒരു ഗസൽ സംസ്കാരമുള്ള പാട്ട്. ഈ പാട്ടിനെ പറ്റിയാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് അഹല്യ FM 90.4 സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകന്റെ പാട്ട് കഥകളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ആർജി ഹീര. ഒരു ഗസൽ സംസ്കാരമുള്ള ഗാനം. ബോംബെയിൽ വെച്ചാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. കാളിദാസിന്റെ മേഘ സന്ദേശത്തിനെ ഒരു 4 മിനിറ്റിൽ ചുരുക്കിയാൽ എങ്ങനെ കിട്ടുമോ, അതാണ് ഈ പാട്ട് അല്ലെങ്കിൽ ഈ പാട്ടിന്റെ വരികൾ. ശ്യാമമേഘമേ നീ എൻ പ്രേമദൂതുമായി ഏറ്റവും ഭംഗിയായി തന്നെ കമ്പോസ് ചെയ്ത വരികൾക്ക് OMV കുറിപ്പ് വരികൾ എഴുതി. സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകന്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഒറ്റ പാട്ട് കേട്ടാൽ മതി. ക്ലാസിക്കൽ മ്യൂസിക്കിന്റെയും വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെയും ഒക്കെ ഒരു ബ്ലെൻഡ് അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്രേഷനിലും അദ്ദേഹത്തിന്റെ പാട്ടുകളിലുമൊക്കെ വളരെ വ്യക്തമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ പാട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ലിസ്റ്റിൽ വേറിട്ട് നിൽക്കുന്നതായി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സമയമില്ല പോലും എന്ന സിനിമയ്ക്ക് വേണ്ടി OMV കുറിപ്പ് വരികൾ എഴുതി KJ യേശുദാസ് പാടിയ ഈ മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സലീൽ ചൗധരി എന്ന തുല്യ സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീര സ്റ്റേറ്റീവ് ഉണ്ട്.

ഒരു ഫാസ്റ്റ് നമ്പർ. ഈ പാട്ട് കേൾക്കുമ്പോൾ അതിലെ വരികളും മെലഡിയും മാത്രമല്ല, പിന്നണിയിൽ കേൾക്കുന്ന ഓരോ ഇൻസ്ട്രുമെന്റും അതിൻ്റെതായ ഒരു കഥ പറയുന്നുണ്ടെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ഫ്രഷ്നെസ് ഉള്ള ഒരു പാട്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ ഒരു പാട്ട് നമ്മളൊരു ഫാസ്റ്റ് ടെമ്പോയിലായിരുന്നില്ല കമ്പോസ് ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നീട് വിഷ്വൽസിനെ പറ്റി പറഞ്ഞപ്പോൾ വിഷ്വൽസ് കുറച്ച് ഫാസ്റ്റ് ആയതുകൊണ്ട് പാട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കണം എന്ന് ഡയറക്ടർ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് സലീൽ ചൗധരി ഈ ഗാനം ഫാസ്റ്റായിട്ട് കമ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഫാസ്റ്റ് നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, ഒരുപാട് പേർ ഇപ്പോഴും മൂളി നടക്കുന്ന ഒരു പാട്ട് തന്നെയാണ് മേലെ പൂമല. പല പാട്ടുകളും സബിത ചൗധരി വീട്ടിൽ കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ പഠിച്ചു തീരുമായിരുന്നു. കാരണം ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊപ്പം ഇങ്ങനെ മൂളി നടന്ന് പല പാട്ടുകളും ഈസി ആയിട്ട് സബിത ചൗധരി പഠിച്ചിരുന്നു. പക്ഷേ മലയാള പാട്ടിലേക്ക് വന്നപ്പോൾ ആ ഭാഷ പഠിക്കാൻ കുറച്ച് പാടുപെട്ടു. ഞാൻ ഇരുന്ന് പഠിച്ചൊരു പാട്ടാണ് ഈ പാട്ടെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുമദനോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി ONV കുറുപ്പ് വരികൾ എഴുതി, സലീൽ ചൗധരി കമ്പോസ് ചെയ്ത്, യേശുദാസും സബിത ചൗധരിയും ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹരമായ ഗാനം പ്ലേ ചെയ്യാതെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവില്ല. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 LRG ഹിര സലീൽ ചൗധരി എന്ന അതുല്യ സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തെ വളരെ ഡിഫറൻ്റ്ലി സമീപിച്ചിരുന്ന ഒരാളായിരുന്നു സലീൽ ചൗധരി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സംഗീത സംവിധായകൻ മാത്രമല്ല, കമ്പോസർ, പോയറ്റ്, മ്യൂസിഷ്യൻ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടിലും അദ്ദേഹത്തിൻ്റെതായ ഒരു യുണീക് ടച്ച് നമുക്ക് കാണാൻ സാധിക്കും. മഴവിൽ കൊടി കാവടി എന്ന ഗാനം, ഈ പാട്ട് പാടിയിരിക്കുന്നത് എസ് ജാനകിയാണ്. പക്ഷേ ലിറിക്സ് അദ്ദേഹത്തിന് ഒ എൻ വി കുറിപ്പ് എഴുതി കൊടുത്തപ്പോഴും ഈ വരികളിൽ എവിടെയാണ് കൃത്യമായി മുറിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വാക്കിനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് മലയാളി അല്ലാത്ത ബംഗാളിൽ നിന്ന് വന്ന സലീൽ ചൗധരിക്ക് പലപ്പോഴും അറിയില്ലായിരുന്നു. പക്ഷേ ജാനകി അമ്മ പല വാക്കുകളും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ താളത്തിനനുസരിച്ച് ഇതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്പോർട്ടീവായിട്ട് അത് എടുത്തിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ട് മികച്ചതാക്കാൻ കൂടെ നിൽക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചിരുന്ന ഒരു സംഗീത സംവിധായകനാണ് സലീൽ ചൗധരി. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന സംഭാവനകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ മഴവിൽ കൊടി കാവടി എന്ന ഗാനം. എസ് ജാനകി പാടി, ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി, സ്വപ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽ ചൗധരി കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീരോ ഹലി എഫ് എം 90.4. സ്റ്റേ ട്യൂൺഡ്.

കാലം മാറി, മ്യൂസിക് മാറി, പക്ഷേ സലീൽ ചൗധരിയുടെ മെലഡീസിന്റെ മാജിക് മാത്രം ഇന്നും മാറിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അവസാന ഗാനത്തെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്, കാതിൽ തേൻമുഴി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന ഗാനം. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് വരികൾ എഴുതാൻ എത്തിയ ഒ എൻ വി കുറുപ്പിനും അറിയാതെ തന്നെ ഒരു ശോകഭാവം വന്നു ചേർന്നതായി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുമ്പോളിക്കടപ്പുറം എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത കാതിൽ തേൻമുഴി എന്ന ഗാനത്തിന് ഒരു ശോകഭാവം, അല്ലെങ്കിൽ ആ വരികളിലൊക്കെ ഒരു വിഷമം തളം കെട്ടി നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത് അറിയാതെ തന്നെ വന്നുപോയതാണ് എന്നാണ് ഒ എൻ വി കുറിപ്പ് പറഞ്ഞിട്ടുള്ളത്. അത്രയും ആരോഗ്യ പ്രശ്നങ്ങളുടെ ഇടയിൽ അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകന് സംഗീതമില്ലാതെ ഒരു ജീവിതമില്ല. എത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഏറ്റവും മനോഹരമായി തന്നെ നമുക്ക് വേണ്ടി കമ്പോസ് ചെയ്തു. അത്തരം ഒരു ഗാനമാണ് കാതിൽ തേൻമുഴി. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി തമ്പോളിക്കടപ്പുറം എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽ ചൗധരി കമ്പോസ് ചെയ്ത യേശുദാസ് പാടിയ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരു സലീൽ ചൗധരി ഗാനം കേൾക്കുമ്പോൾ അതൊരു പാട്ട് മാത്രമല്ല, ഒരു മുഴുവൻ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയാം, ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയാം. ആർക്കും അനുകരിക്കാൻ സാധിക്കാത്ത സംഗീതം എന്നാണ് പലരും അദ്ദേഹത്തിന്റെ പാട്ടുകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരു നീണ്ട കാലം മലയാളത്തിൽ നിലകൊണ്ട ഒരു സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തുലാവർഷം എന്ന സിനിമയിൽ പാട്ടുകളുണ്ടായിരുന്നു. രണ്ട് പാട്ട് ഭാസ്കരൻ മാഷാണ് ചെയ്തത്, രണ്ടെണ്ണം വയലാർ സാറാണ് ചെയ്തത്. ട്യൂണും റെക്കോർഡിങ്ങും ഒക്കെ കഴിഞ്ഞു, പക്ഷെ ഒരു പാട്ടും കൂടി ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ലിറിസിസ്റ്റുകളും തിരക്കായി പോയ ഒരു സമയം, പക്ഷേ സലീൽ ചൗധരിക്ക് പാട്ട് പെട്ടെന്ന് തന്നെ കമ്പോസ് ചെയ്ത് ലിറിക്സ് എഴുതി പോകണം എന്നൊരു തിരക്കുള്ളതുകൊണ്ട് തന്നെ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന ലിറിസിസ്റ്റ് ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. പാട്ടുകൾ എഴുതാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു അവസരം കിട്ടുന്നത്. വളരെ പേടിയോടുകൂടി സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകനെ പോയി കാണുകയും പാട്ടുകൾ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ, മീറ്റർ കറക്റ്റാണ്, വരികളുടെ അർത്ഥം ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ വരികൾ കേട്ടിട്ട് സലീൽ ചൗധരി പറഞ്ഞത്. സോ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അഭിനന്ദനങ്ങളിൽ ഒന്നായിരുന്നു. സോ അങ്ങനെയാണ് സ്വപ്നാടനം എന്ന ഗാനം സംഭവിക്കുന്നത്. ഒരു പുതിയ ആളാണ് വരികൾ എഴുതുന്നത് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിനെ അത് ബാധിച്ചിരുന്നില്ല. ആരെഴുതിയാലും വരികൾ നന്നായാൽ മതി, ആ ട്യൂണിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വരികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അന്വേഷണം അങ്ങനെ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന ലിറിസിസ്റ്റിൽ അവസാനിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പാട്ടുകൾക്ക് പിന്നിൽ സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകന്റെ കയ്യൊപ്പുണ്ട്. അതിനേക്കാൾ ഉപരി അദ്ദേഹം എന്ന മനുഷ്യ സ്നേഹിയുടെ ഒരു സ്നേഹവും കരുതലും ഒക്കെയുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തുലാവർഷം എന്ന സിനിമയ്ക്ക് വേണ്ടി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി വരികൾ എഴുതി, എസ് ജാനകി പാടി, സലീൽ ചൗധരി കമ്പോസ് ചെയ്ത ഗാനം. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കാലം എത്ര കഴിഞ്ഞാലും ചില പാട്ടുകൾക്കോ ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല എന്ന് പറയുന്നത് ഇത്തരം സംഗീത സംവിധായകരുടെ സംഭാവനകൾ കൊണ്ട് തന്നെയാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളെ കുറിച്ചായിരുന്നു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഓരോ പാട്ടിലും ഒരു സലീൽ ചൗധരി മാജിക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു ഗാനത്തിലൂടെ ഇന്നത്തെ ഈ ഒരു ഷോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, മാടപ്രാവീവ. കമൽഹാസനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമയിൽ ഈ പാട്ട് ഇപ്പോഴും പലർക്കും ഫേവറേറ്റ് പാട്ടിന്റെ ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. മദനോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി കെ ജെ യേശുദാസ് പാടിയിട്ടുള്ള ഈ പാട്ട് എങ്ങനെയാണ് മലയാളികൾ മറക്കുക? അല്ലെങ്കിൽ സംഗീതം ഉള്ളിടത്തോളം കാലം ഇത്തരം പാട്ടുകളൊന്നും നമ്മെ വിട്ടു പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ സംഗീത സംവിധായകരുടെയും ഒരു കയ്യൊപ്പ് എന്ന് പറയുന്നത്. സലീൽ ചൗധരി എന്ന സംഗീത സംവിധായകൻ നമ്മൾ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ, മ്യൂസിക്കൽ എക്സ്പീരിയൻസസിലൂടെ അദ്ദേഹം നമ്മളിലൂടെ ഓരോരുത്തരിലൂടെയും ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം. സോ അത്തരം മനോഹരമായ കാരണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇനിയും ഇനിയും ഇനിയും ജീവിക്കട്ടെ. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് ഇനിയും കേൾക്കാം. Bye bye, take care and love you all. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 and stay tuned.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.